സമത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ത്യാഗരാജസ്വാമികൾ രചിച്ച ഷൺമുഖപ്രിയ രാഗത്തിലെ ഏക കൃതിയാണ് ഈ വദ്ദനെ വാരു ലേരു എന്ന കൃതി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ ശേഷിക്കുന്ന ഭാഗം ഇന്ന് പഠിപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് സംഗതി പഠിപ്പിച്ചിരുന്നു, ഇന്ന് പല്ലവിയിലെ നാലാമത്തെ സംഗതി പഠിപ്പിക്കാം.

ലേരു അവസാനമായിട്ടും പാടാം, ചേർത്തും പാടാം. ലേരു എന്ന് വെച്ചാൽ ഇല്ല എന്നർത്ഥം. ലേരു എന്നും വരാം, ലേരു എന്നും വരാം. ഇതാണ് നാലാമത്തെ സംഗതി. അടുത്തത് അഞ്ചാമത്തെ സംഗതി.

ഇതാണ് അഞ്ചാമത്തെ സംഗതി. അതിനുശേഷം മന്ത്രസ്ഥായിലോട്ടാണ് പോകുന്നത്. ആറാമത്തെ സംഗതി, ഒരിക്കൽ കൂടി അഞ്ചാമത്തെ സംഗതി പാടിയതിന് ശേഷം ആറാമത്തെ സംഗതിയിലോട്ട് പോകാം.

0: പല്ലവിയിൽ ശേഷിക്കുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.
1: ഇതുവരെ കേട്ടത് വയലിൻ പാഠം രണ്ടാം ഭാഗം. പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് ലക്ഷ്മി എസ് വാസുദേവ്. സംഗീതസരണി സമാപിച്ചു.

0: ദേശീയ തലത്തിൽ ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘനാളത്തെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംസാരിക്കുന്നു കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ എഴുത്തുകാരൻ യു കെ കുമാരൻ.
1: കോഴിക്കോട് ജില്ലയിലെ തച്ചൻകുന്ന് അങ്ങാടിയിൽ ആദ്യമായി റേഡിയോ വന്ന ഒരു ദൃശ്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. 1969 എന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവിടെ വള്ളത്തോൾ ആർട്സ് ക്ലബ്ബ് എന്നുള്ളൊരു ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ റേഡിയോ സ്ഥാപിച്ചിട്ടുള്ളത്. ആ റേഡിയോവിൻ്റെ പ്രത്യേകത, അത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമീണ മേഖലകളിൽ സൗജന്യമായി കൊടുക്കുന്ന റേഡിയോ ആണത്. കണ്ടാലത് റേഡിയോ ആണെന്ന് തോന്നുന്നില്ല, ഒരു പെട്ടി പോലുള്ള സാധനം. അത് അന്ന്

അപ്പോൾ വളരെയേറെ അത്ഭുതത്തോടു കൂടിയാണ് നാട്ടുകാരെ ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. വൈകിട്ട് അതിൻ്റെ പ്രക്ഷേപണം നടന്നപ്പോൾ തച്ചങ്കുന്നങ്ങാടിയിൽ അതിന് ശ്രോതാക്കളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അക്കാലത്ത് പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റേഡിയോയിൽ വന്നിരുന്നത്. പിന്നെ വാർത്തകൾ വരും, ഞങ്ങൾ അതെല്ലാം തന്നെ മുടങ്ങാതെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു വാർത്താ മാധ്യമമായിരുന്നു റേഡിയോ. ആ റേഡിയോയിൽ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ ഇടവന്നത് ഞാനിന്ന് കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യുവവാണിയിൽ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ഷണം എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണി കാണുന്നത്. പലപ്പോഴും അവിടെ പ്രമുഖരായ ഒരുപാട് എഴുത്തുകാർ ഉണ്ട് എന്നുള്ളതല്ലാതെ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, കണ്ടനുഭവമില്ല. ഞാൻ ആകാശവാണിയിൽ എത്തുന്നപ്പോൾ ഞാൻ ആദ്യമായി കാണാൻ ശ്രമിച്ചത് പ്രമുഖരായ എഴുത്തുകാരിയാണ്. നേരിട്ട് കാണാനല്ല, ഒന്ന് ദൂരെ നിന്ന് കണ്ടെങ്കിലും തൃപ്തി അടയുവാൻ. അവരെ കണ്ടതിന് ശേഷം അന്ന് യുവവാണിയുടെ ചുമതല വഹിക്കുന്ന മെഹറലിയാണ് കഥയുടെ ചുമതല നോക്കിയിരുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ ഉദ്ദേശവും തന്നാണ് കഥ വായിക്കാൻ എന്നെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചത്. ആ സ്റ്റുഡിയോ ഞാൻ ആദ്യമായി കാണുകയാണ്. അത് എന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് തപ്പിയും തടഞ്ഞും ഞാൻ ആ കഥ വായിച്ചു തീർത്തു. അതിനുശേഷം അവിടെ നിന്ന് പ്രതിഫലമായി കിട്ടിയ ഒരു ചെക്കും കൊണ്ടാണ് ഞാനവിടെ നിന്ന് മടങ്ങിയത്. കഥ വായിച്ചു ലഭിക്കുന്ന ആദ്യത്തെ പ്രതിഫലമായിരുന്നത്. അത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയുണ്ടായി. കാരണം ആ സമയത്ത് ഞാൻ വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോവുകയായിരുന്നു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടായ ഒരു അനുഭവം, ആ കഥ സംപ്രേഷണം ചെയ്യുന്ന ദിവസം നേരിട്ട് ആദ്യം എന്നെ അറിയിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടുകാരെ മുഴുവൻ ഏറെക്കുറെ തച്ചൻകുന്ന് അങ്ങാടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആദ്യമായിട്ട് 7:30 ആകാശവാണിയിൽ എൻ്റെ ശബ്ദം കടന്നു വരികയാണ്. കഥ വായിക്കുന്നത് UK കുമാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുകയുണ്ടായി. ആ കഥ ഞാൻ തന്നെയാണോ വായിച്ചത് എന്നുപോലും തോന്നലും എനിക്കുണ്ടായി. കാരണം അത്രമാത്രം വ്യക്തമായിരുന്നു എൻ്റെ ശബ്ദം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എന്നെ ആദ്യത്തെ അനുഭവം വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിലും ആകാശവാണിയിൽ കഥ വായിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതിനും പുറമെ പല സന്ദർഭങ്ങളിലും നാടകങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും മെഹർലിയുടെ സ്നേഹപൂർണമായ നിർബന്ധം കാരണമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാടകം എഴുതിക്കൂടാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും അത് മനസ്സിലായിരുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു റേഡിയോ നാടകം എഴുതുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എങ്കിൽ പോലും വളരെ പണിപ്പെട്ട് ഞാൻ ഒരു റേഡിയോ നാടകം എഴുതുകയും അത് മെഹർലിക്ക് കൊടുക്കുകയും ചെയ്തു. ആ നാടകം, ഒരു അരമണിക്കൂർ നാടകം റേഡിയോയിൽ അവതരിപ്പിച്ചപ്പോഴും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടാകുകയും, കാരണം ഒരു നാടകം എഴുതാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആകാശവാണിയിലെ ആദ്യത്തെ നാടക എഴുത്തായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് പലപ്പോഴും ആകാശവാണിയിലൂടെ എൻ്റെ നാടകങ്ങൾ വരികയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി എന്നുള്ളത് എൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ അതിപ്രധാനമായ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ആകാശവാണിയിലെ പ്രമുഖരായ എഴുത്തുകാരെയൊക്കെ തന്നെ പരിചയപ്പെടുവാൻ സാധിച്ചു. തിക്കോടിയൻ, UA ഖാദർ, KA കൊടുങ്ങല്ലൂർ, ധാരാളം പേരുണ്ടായിരുന്നു. പിന്നെ യുവകവിയായ ശ്രീധരനുണ്ണി ഒക്കെ ഇവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അത്രയും ആളുകളുമായിട്ടുള്ള സൗഹൃദം വളർത്തുവാനും അവരുമായിട്ട് ഇടപഴകുവാനും എനിക്കുള്ള അവസരം ലഭിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഞാൻ പലപ്പോഴും ആകാശവാണിയെ കാണുന്നത് എൻ്റെ വളർച്ചയുടെ പടവുകളിൽ വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ്. നാട്ടിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്കൊരു പരിവേഷം ഉണ്ടാക്കിയതും ആകാശവാണിയിലെ എൻ്റെ നാടകങ്ങളും ചെറുകഥകളും തന്നെയാണ്. അതൊക്കെ വരുമ്പോൾ നാട്ടുകാർ അതെല്ലാം വളരെ ശ്രദ്ധയോടെ അവർ കേട്ടിരുന്നു. ഇന്നത്തെ കാലം പോലെയല്ല, ആ കാലഘട്ടത്തിൽ റേഡിയോവിനും വളരെയധികം സ്വാധീനമുള്ള

0: ഒരു കാലമായിരുന്നത്. എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടായിരിക്കും. റേഡിയോയിലൂടെ എൻ്റെ കഥകളും നാടകങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആ നാട്ടിലെ ഒരു എഴുത്തുകാരനായി പതുക്കെ പതുക്കെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമുണ്ടാക്കുന്ന ഒരു ഘടകമായിരുന്നു. കാരണം അത് സാമ്പത്തിക പരാതിയെന്നില്ലെങ്കിൽ പോലും എനിക്ക് പഠനത്തിന് വേണ്ട സഹായം വീടും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആകാശവാണി നിന്ന് ലഭിച്ചിരുന്ന പ്രതിഫലത്തുക അക്കാലത്ത് എൻ്റെ പുസ്തകങ്ങൾ വാങ്ങുന്നതിനൊക്കെ തന്നെ വളരെയേറെ ഉപകരിച്ചു എന്ന് കൂടി പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു ഘടകം എന്നുള്ള നിലയിലാണ് ഞാൻ പ്രധാനമായും ആകാശവാണിയെ കാണുന്നത്. കാരണം ആകാശവാണിക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു. കാരണം ഏതൊരു കാര്യത്തിനും ആകാശവാണിയെ ആശ്രയിക്കുന്ന ഒരു ജീവിതമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുവാൻ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലെ കർഷകർ ആകാശവാണിയെയാണ് ആശ്രയിച്ചിരുന്നത്. കാരണം ആകാശവാണിയിലെ കാർഷിക രംഗം കൈകാര്യം ചെയ്യുന്നവർ അവയൊക്കെ തന്നെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഉപകാരമാണ് ആ കാലഘട്ടത്തിൽ ആകാശവാണി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വാർത്താ സംവിധാനം, ഇന്നത്തെ പോലെ വാർത്താ സംവിധാനം ഇത്രയൊന്നും വ്യാപകമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആകാശവാണിയിലെ വാർത്താ സംവിധാനം ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ വളരെയേറെ ഉപകരിച്ചു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആകാശവാണിയിലെ വാർത്താ അവതാരകരെ വളരെയധികം ആദരവോടെയാണ് എല്ലാവരും അക്കാലത്ത് കണ്ടിരുന്നത്. അവരെ കാണുവാനും അവർ ശബ്ദം കേൾക്കുവാനുമൊക്കെ തന്നെ എത്രയോ പേർ ഇങ്ങനെ ഒത്തുകൂടിയിരുന്ന ഒരു കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ രീതിയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ആകാശവാണി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു കർമ്മ മേഖലയാണ് എന്നുകൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ ആകാശവാണി കൂടെയൊരു സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഈ ഒരു മേഖല, സർഗാത്മക മേഖല, ഇത്രമാത്രം ചൈതന്യമാകുമായിരുന്നു എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. കാരണം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ, എൻ്റെ സർഗാത്മകതയത്തെ വികസിപ്പിക്കുവാനും വളർത്തുവാനും ആകാശവാണിക്ക് വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ഒരു ഓർമ്മയോടെയാണ് ഞാനിപ്പോഴും ആകാശവാണിയിലേക്ക് വരുന്നത്. എന്നാൽ ആകാശവാണി ഇന്ന് എത്രത്തോളം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വാർത്താ മാധ്യമമായിട്ട് ഒരിക്കൽ പോലും നമുക്ക് ആകാശവാണിയെ കാണാൻ കഴിയില്ല. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ വളരെയേറെ സജീവമാക്കിയ ഒരു മണ്ഡലമാണത്. ആ മണ്ഡലത്തെ നിലനിർത്തുക എന്നുള്ളത് ഒരു തലമുറകളുടെ ആവശ്യമാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതും കൂടി അനിവാര്യമാണ്. ഇന്നിപ്പോഴ് പലപ്പോഴും ഞാൻ കാണുന്ന പ്രത്യേകത, നഗരങ്ങളിലേക്കാൾ ഏറെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണ് ആകാശവാണി കൂടുതൽ കൂടുതൽ ശ്രോതാക്കൾ ഉള്ളത് എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും എനിക്കറിയില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ പല പരിപാടികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാറുള്ളത് ഗ്രാമീണ മേഖലയിലാണ്. പലപ്പോഴും ആകാശവാണിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന കത്തുകൾ പോലും വരുന്നത് ഗ്രാമീണ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ആകാശവാണിയെ കുറേ കൂടി സജീവമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ ഏറ്റവും ചൈതന്യമാക്കിയ ഒരു മാധ്യമമാണ്. അത്തരം ഒന്ന് അതിൻ്റെ സ്വാധീനം ഇല്ലാതാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയെ ഈ വാർത്താ മാധ്യമവുമായിട്ട് കൂടുതൽ ബന്ധിപ്പിക്കുവാനുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ.
1: കാത്തതും കാതോർത്തതും എന്ന പരമ്പരയിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘകാലത്തെ അനുഭവങ്ങൾ ഓർത്തെടുത്തത് എഴുത്തുകാരൻ യു കെ കുമാരൻ.
2: കാത്തതും കാതോർത്തതും. ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം ആദ്യം കേൾക്കാം. രചന ആർ കെ ദാമോദരൻ, സംഗീതം ഇളയരാജ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയത്. രചന ONV, സംഗീതം ഉത്തം സിംഗ്.

നിറം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സുജാതയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം വിദ്യാസാഗർ. ഇനി യേശുദാസും ഹരിഹരനും വിജയ് യേശുദാസും പാടിയത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം മില്ലേനിയം സ്റ്റാർസ്.

0: പട്ടാളം എന്ന ചിത്രത്തിന് വേണ്ടി കല്യാണി സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:40 കേൾക്കാം. ആകാശവാണി.
1: നേർവഴി.

0: ഇന്ന് നേർവഴിയിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജഗാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ജെയ്സൺ തോമസ് സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സ്ക്രീൻ റീഡർ എന്ന് നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷേ ഇത് എന്താണെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ സാർ?
2: തീർച്ചയായിട്ടും. കാഴ്ച പരിമിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത്. ലൂയി ബ്രെയിൽ ബ്രെയിൽ കണ്ടുപിടിച്ചതോടെ അതിന് ഒരു പരിഹാരമായെങ്കിലും അതിന് കുറെ പരിമിതികളുണ്ടായിരുന്നു. ബ്രെയിൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളായിരുന്നു. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ബ്രെയിലിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികളെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റീഡറുകൾ.
1: അതിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത്?
2: ഇപ്പൊ സ്ക്രീൻ റീഡറുകൾ പല രീതിയിലുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭ്യമാകുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അപ്പം വിൻഡോസ് കമ്പ്യൂട്ടറിൽ സാധാരണ നറേറ്റർ എന്ന സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജാസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ജാസ് എന്ന് പറഞ്ഞാൽ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച്, അത് ഫ്രീഡം

0: സയന്റിഫിക് പുറത്ത് ഇറക്കിയിരിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ ആണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ തന്നെയാണ് ഈ ജോസ് എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. അതുകൂടാതെ എൻവി ആക്സസ് പുറത്തിറക്കിയിരിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയുന്ന എൻവിഡി എന്ന ഒരു സോഫ്റ്റ്വെയറും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജാസ് എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻവിഡി സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് എൻവി ആക്സസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: ഇതില് നേരത്തെ പറഞ്ഞ നറേറ്റർ അല്ലേ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്?
0: ഇപ്പോഴ് നറേറ്റർ 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറിന് രണ്ട് പാർട്ടാണുള്ളത്. കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ടെക്സ്റ്റാക്കി മാറ്റിയ കാര്യത്തെ സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ അത് കേൾക്കാവുന്ന രീതിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു ഭാഗം. കീബോർഡ് ഉപയോഗിച്ചാണ് കഴിച്ചില്ലാത്തൊരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ, അത് ഐക്കോണാണ് അല്ലെങ്കിൽ ഫോൾഡറുകളാവാം, എന്തെങ്കിലും ടെക്സ്റ്റുകളാവാം, ഇതെന്താണേലും ഇതിനെ ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ അതിന്റെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. ആ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിനെ സൗണ്ട് സിന്തസൈസർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡറിന്റെ മറ്റൊരു പാർട്ട്, TTS എന്ന് പറയും, ടെക്സ്റ്റ് ടു സ്പീച്ച്, ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഒരാൾ അത് കേട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കീബോർഡിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്.
1: സാർ, അത് ഏതെങ്കിലും ഒരു ഉദാഹരണം വെച്ച്?
0: ഇപ്പൊ നമ്മൾ സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാം. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. വേർഡ് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട്കട്ട് കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ച് പോകാം. അതായത് M എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ M ഉള്ള എല്ലാ ഫയലുകളിലേക്ക് പോകും. അവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം നമുക്ക് സ്ക്രീൻ റീഡർ തരും. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അവിടെ കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ മാറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ക്രീൻ റീഡറിന് സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഉള്ളത്, ബ്രെയിൽ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഔട്ട്പുട്ടും കൂടി ലഭ്യമാക്കുന്നുണ്ട്. പല സ്ക്രീൻ റീഡറുകൾക്കും അങ്ങനെ രണ്ട് രീതിയിലും ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നുണ്ട്. സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൽ ഡിസ്പ്ലേ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ ബ്രെയിൽ ഡിസ്പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ ആ ബ്രെയിൽ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ ബ്രെയിൽ ഡിസ്പ്ലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ തുക വരുന്നത്. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലും ഒന്നിച്ചിരുന്ന് വലിയ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബ്രെയിൽ ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സൗണ്ട് സിന്തസിസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്.
1: നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്തത് ഇപ്പൊ മലയാളം അല്ലെങ്കിൽ അവിടെ ഒരു വേർഡ് തെറ്റിപ്പോയി, അപ്പൊ അതെല്ലാം അത് നമ്മൾക്ക് പറഞ്ഞു തരുമോ തിരിച്ച്? ആ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്?
0: നമ്മൾ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്ക് വായിച്ച് കേൾപ്പിക്കും. നമ്മളൊരു സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. അതിൽ ഒരു വാക്ക് എഴുതിയതിന് ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് എറർ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നില്ല.
1: അപ്പോൾ മലയാളവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സ് ഏതൊക്കെയാണുള്ളത്?
0: വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടി ഒപ്പം വരുന്ന ഈ നറേറ്റർ പോലുള്ള സ്ക്രീൻ റീഡറിലാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല ഉള്ളൂ. നമ്മൾ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റ് ജാസ് ആണെങ്കിലും NVDA ആണെങ്കിലും അതിനകത്തൊക്കെ തന്നെ മലയാളം TTS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത് TTS ആണല്ലോ. മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് TTS ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ക്രീൻ റീഡറിൽ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കേൾക്കാനും മലയാളം എഴുതാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോക്താക്കൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് കാര്യമായ
1: ഗവേഷണം
0: അത് നടക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പ്രൊണൗൺസിയേഷൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിലൊരു മാറ്റം ആവശ്യമാണ്. കാരണം ഒരു സ്ക്രീൻ റീഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിച്ചു തരുന്ന ഒരു സിന്തസൈസർ നമുക്ക് ലഭ്യമാകണം. ഇപ്പൊ ഗൂഗിൾ സ്പീക്ക് ആണെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ സ്പീച്ച് ആണെങ്കിലും ഒക്കെ തന്നെ മലയാളം നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്.
1: കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ഇതിലും വരും കരുതാ അല്ലേ? ലാംഗ്വേജിന്റെ ആ ലിമിറ്റേഷൻസ് മാറി ഇപ്പൊ ഒരുപാട് പേർക്ക് സ്ക്രീൻ റീഡർ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിൽ കാഴ്ച ഉള്ള ഒരാള് ഉപയോഗിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെക്കാൾ മെച്ചമായിട്ട് സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കാഴ്ച പരിമിതരായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതോടെ ഇന്ന് പല പ്രധാനപ്പെട്ട തൊഴിലുകളിലും സിവിൽ സർവീസിലടക്കം ധാരാളം കാഴ്ചയില്ലാത്ത വ്യക്തികൾ

0: വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടും പ്രോഗ്രാമേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ പല കമ്പനികളിലും ഇന്ന് കാഴ്ച പരിമിതരായ ആളുകളെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്.
1: ഇപ്പോ കൂടുതലും പേര് മൊബൈലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ റീഡറിനെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ്?
0: മൊബൈലിലും ഇന്ന് സ്ക്രീൻ റീഡർ ലഭ്യമാണ്. നോക്കിയോ ഫോണുകളായിരുന്നല്ലോ ആദ്യം സ്മാർട്ട് ഫോൺ രംഗത്തിലേക്ക് വന്നത്. അപ്പൊ അന്ന് സിബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയോ ഫോണിൽ ഇറങ്ങിയിരുന്നത്. അതിൽ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റീഡർ ലഭ്യമായിരുന്നു. ആ ടോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അന്ന് തന്നെ കാഴ്ച പരിമിതർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിളിന്റെ തന്നെ സ്ക്രീൻ റീഡർ ആയിട്ടുള്ള ടോക്ക് ബാക്ക് ലഭ്യമാണ്. ഈ ടോക്ക് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ മൊബൈലിലുള്ള സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുള്ള പല പ്രവർത്തനങ്ങളുമാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, കളർ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, യാത്ര പോകുമ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊബൈൽ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ മൊബൈലിലൂടെ നമുക്ക് ഇന്ന് കാഴ്ച പരിമിതരായ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ മൊബൈൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ടാണ്.
1: എങ്ങനെയാണ് ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് കോൺടാക്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്?
0: അത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ എല്ലാ ഫോണിലും ഈ സൗകര്യം ലഭ്യമാണ്. ആദ്യം അത് എനേബിൾ ചെയ്യുന്നത് ഫോണിന്റെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്താണ് ഈ ടോക്ക് ബാക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അവിടെ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ മോഡ് അല്പം മാറ്റം വരും. അത് നമ്മൾ സാധാരണ സിംഗിൾ ക്ലിക്ക് ആണല്ലോ മൊബൈൽ ചെയ്യുന്നത്, പക്ഷേ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിന് പകരം ഡബിൾ ക്ലിക്ക് ആവും. ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്, പക്ഷേ ഈ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്, അറിയാതെ ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയും ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അത് ഓഫ് ആക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിൽ നമ്മൾ ടച്ച് സ്ക്രീൻ ആണല്ലോ. അപ്പൊ ടച്ച് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അത് അനൗൺസ് ചെയ്യും. അപ്പൊ അത് കേട്ട് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഫോണിൽ കോൺടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കോൺ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാല് ബുദ്ധിമുട്ടാവും. എന്നാലും പൊതുവെ നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാകുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. സ്ക്രീനിലൂടെ നമ്മൾ കൈ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺടാക്ട്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മേളത്തിൽ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ എന്ന് കേട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ നമ്മളവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുന്ന കീബോർഡിൽ അപ്പൊ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടാക്ട്സുകൾ കാണിക്കും. താഴോട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് അതിൽ കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷനിലൂടെയും സ്ക്രീൻ റീഡേഴ്സിന്റെ ചില ജെസ്റ്റേഴ്സ് ഉണ്ട്, അത്തരം ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൺ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും.
1: പുസ്തകം വായിക്കുന്നതിനും ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ടായിരിക്കുന്ന ഓഡിയോ ബുക്സ് വരുന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോവായിരിക്കും.
0: അതെ, ഇപ്പം പല ഓഡിയോ ലൈബ്രറികളും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധാരണ വായിച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിപ്പോൾ സ്ക്രീൻ റീഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചില ഓഡിയോ ലൈബ്രറികളിൽ നിന്നുള്ള കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ റീഡർ ഉള്ളപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഇൻസ്റ്റാ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇന്ന് ലഭ്യമാണ്. അപ്പൊ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്സ് വായിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതും വായിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ചില പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലുള്ള TTSന്റെ ലഭ്യതക്കുറവ്, വെബ്സൈറ്റിലൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില വെബ്സൈറ്റിലൊക്കെ സ്ക്രീൻ റീഡർ സപ്പോർട്ട് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ക്യാപ്ചാ കോഡുകളൊക്കെ പലപ്പോഴും റീഡ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പൊ ഈ AIയുടെ അതായത്
1: ആർട്ടിഫിഷ്യൽ
0: ഇന്റലിജൻസിന്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സ്ക്രീൻ റീഡറിൽ കൂടുതൽ ഇത്തരം നിർമ്മിത ബുദ്ധിയുടെ സപ്പോർട്ടും കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിക്ക് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെയേറെ സഹായകമായി തീരും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതോടെ ഇപ്പം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പഠനത്തിൽ കൂടുതൽ അറിവ് ആർജിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ തന്നെ, അതായത്

0: ഇപ്പം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളൊക്കെ ഉണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ATM മെഷീനുകൾ, ചില ബാങ്കുകളിലൊക്കെ ATM മെഷീനിലൊക്കെ സ്ക്രീൻ റീഡറുകൾ ലഭ്യമാണ്. പക്ഷേ അത് പലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിക്കവാറും ATM മെഷീനിൽ കാണാറില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ഇൻസ്ട്രുമെൻറ്റിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻ റീഡർ ലഭ്യമാക്കിയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പത്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
1: സ്ക്രീൻ റീഡേഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാം, എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലേക്ക് കാഴ്ച പരിമിതിയുള്ളവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലും വരട്ടെ. എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം വന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരെയും ഒരേ ഒരു സാമൂഹ്യ കൂട്ടായ്മയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: അറ്റാണീസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ആകാശവാണി.
5: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കൊടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
4: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
3: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി.
7: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
0: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
1: കൊടുങ്ങി അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: 아, 그렇지, 많이.
1: ഗാന കൈരളി കർണാടക സംഗീതത്തിലെ കേരള പെരുമ. വിവിധ മലയാള കവികളുടെ തൂലികയിൽ പിറന്ന വരികളിലൂടെ സംഗീത സഞ്ചാരം തുടരുകയാണ് ഇന്ന് ഗാനകൈരളി. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിവിധ കാലഘട്ടങ്ങളിലായി വളർച്ചയുടെ പടവുകൾ പണിത കവിശ്രേഷ്ഠരുടെ വരികളിൽ ചിലത് കാലാന്തരത്തിൽ കർണാടക സംഗീത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയപ്പോൾ അത് കേരളീയ സംഗീതത്തിനും മുതൽക്കൂട്ടാക്കുന്നു. മാനവേദ കവിയുടെയും കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാന്റെയും രചനകൾ, ശ്രീനാരായണ ഗുരുവിന്റെ തത്വചിന്താപരമായ കാവ്യരചന, ഇവയാണ് സംഗീതരൂപത്തിൽ ഇന്നത്തെ ഗാനകൈരളിയുടെ ഭാഗമാകുന്നത്. നമുക്ക് കേൾക്കാം.

മാനവേദ കവിയുടെ രചനയിൽ പിറന്ന നരനാരായണ എന്ന് തുടങ്ങുന്ന കൃതി, ഗംഭീരനാട്ടരാഗം, ആദിതാളം, ഡോക്ടർ കെ ഓമനക്കുട്ടി, ജി സീതാലക്ഷ്മി,

കിളിമാനൂർ വിദ്വാന്റെ കമലവിശിഖ എന്ന് തുടങ്ങുന്ന രചനയാണ് അടുത്തതായി. സാവേരി രാഗം, രൂപകതാളം രാജു എച്ച് ആര്യനാട് പാടിയിരിക്കുന്നു.

അവസാനമായി ശ്രീനാരായണ ഗുരുവിന്റെ രചന പരഗതി എന്ന് തുടങ്ങുന്നു നാട്ടരാഗം ആദിതാളം. പാടിയത് രാജു എച്ച് ആര്യനാട്.

0: മാനവേദ കവി, ശ്രീനാരായണ ഗുരു, കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാൻ എന്നിവരുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം ആര്യലക്ഷ്മി ആർ.

0: എന്നാൽ കീശ കാലിയാകാതെ ശിവങ്ങൾ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.

0: ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചനയും സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി
1: റേഡിയോ സ്മരണകൾ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നത് സാഹിത്യകാരനായ ബിമൽകുമാർ രാമങ്കരി.
3: ഓർത്തു നോക്കിയാൽ സ്മരണകളും സങ്കല്പങ്ങളും ചേരുന്നതാണ് ജീവിതം. റേഡിയോയെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ ബാല്യകാല സ്മരണകളുമായി ഇഴചേർന്ന് നിൽക്കുന്നുണ്ട്. കുട്ടനാട്ടിലെ രാമങ്കരി എന്ന ചെറിയ ഗ്രാമം, നിരന്തര ജലസ്പർശത്താൽ ഈറന്മാറാത്ത ഹരിതമനോഹരമായ ഒരു പ്രദേശം. ദശാബ്ദങ്ങൾ മുമ്പ് ജീവിച്ചവർക്കും ഇപ്പോഴും ജീവിതം തുടരുന്നവർക്കും റേഡിയോ ഒരത്ഭുതമായിരുന്നു, അതിലുപരി ആഡംബരമായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പട്ടാളക്കാരനായ എൻ്റെ അച്ഛൻ ഒരു റേഡിയോയുമായി വീട്ടിൽ എത്തുന്നത്. അതോടെ ഒരു വസന്തകാലം അല്ല, ഒരു ഉത്സവകാലം തന്നെ ആരംഭിക്കുകയായിരുന്നു. ആകാശവാണിയിലെ വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, അങ്ങനെ പല പല പരിപാടികൾ കൊണ്ട് റേഡിയോ വീടിനെ പശ്ചാത്തല സംഗീതം ഒരുക്കി. കുട്ടിക്കാലത്തും കൗമാരത്തിലും റേഡിയോ ഒരു ഉപകരണം മാത്രമായിരുന്നില്ല, ഒരു കുടുംബാംഗം തന്നെയായിരുന്നു. ആ 3 ബാൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ തുകൽച്ചട്ടയുടെ ഗന്ധം ഇന്നും എൻ്റെ സ്മരണകളിലുണ്ട്. അതിൻ്റെ തിളക്കമുള്ള ഡയലിലൂടെ മെല്ലെ മെല്ലെ നീങ്ങുന്ന ചുവന്ന സൂചിയുടെ ചലനഭംഗി എത്രയോ തവണ കുട്ടിയായ ഞാൻ നിരീക്ഷിച്ചിരുന്നിട്ടുണ്ട്. ഇടം വലം നീങ്ങുന്ന ബാൻഡ് സ്വിച്ചിൻ്റെ ശബ്ദത്തിൽ പോലും ഒരു സംഗീതമുണ്ടായിരുന്നു. എനിക്ക് റേഡിയോയുടെ സൗഭാഗ്യകാലം സമ്മാനിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ ജഗൻമോഹനാണ്. ചേട്ടനും അച്ഛനെ പോലെ മിലിറ്ററിയിലായിരുന്നു. സിഗ്നൽസിൽ ജോലി കിട്ടിയ ചേട്ടൻ 5-6 വർഷത്തെ സർവീസിന്

0: ശേഷം മസ്കറ്റിലേക്ക് പോകാനായി ജോലി രാജിവെച്ച് രാമങ്കരിയിലെത്തി. എന്നാൽ അന്നൊക്കെ ഇന്നത്തേതുപോലെ വിചാരിച്ചാലുടൻ വിദേശത്തെത്താൻ കഴിയുമായിരുന്നില്ല. വിസ വരുന്നതുവരെയുള്ള നീണ്ട ഇടവേളയിൽ ചേട്ടൻ റേഡിയോ റിപ്പയറിംഗ് തുടങ്ങി. രാമങ്കരി കുട്ടനാട് ടാക്കീസ് എന്ന സിനിമാ തിയേറ്ററിനോട് ചേർന്ന് എൻ്റെ അച്ഛന് രണ്ടു മുറി കെട്ടിടമുണ്ടായിരുന്നു. അവിടെ പലതരം റേഡിയോകൾ ചേട്ടനെ തേടി വന്നെത്തി. പോക്കറ്റ് റേഡിയോ, രണ്ട് ബാൻഡ് റേഡിയോ, മൂന്ന് ബാൻഡ് റേഡിയോ, നാല് ബാൻഡ് റേഡിയോ ഇവയൊക്കെ റിപ്പയർ ചെയ്ത് ചേട്ടൻ പണമുണ്ടാക്കി. റിപ്പയർ ചെയ്തു വയ്ക്കുന്ന റേഡിയോകൾ കുറച്ചു നേരം പാടിച്ചു നോക്കുന്നത് എൻ്റെ ജോലിയായിരുന്നു. തകരാറുണ്ടോ എന്നും മറ്റും അറിയണം. ഇന്നത്തെ ഏതൊരു ഇലക്ട്രോണിക് എഞ്ചിനീയറുടെ ജോലിയേക്കാളും വലിയ പദവിയായിരുന്നു അത് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അക്കാലത്ത് പോക്കറ്റ് റേഡിയോ കീശയിലിട്ട് ഞാൻ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ ഗമയിൽ നടന്നു. അത് മറ്റുള്ളവരുടേതാണെന്ന രഹസ്യം മാത്രം ആരും അറിഞ്ഞില്ല. കുട്ടികൾ ആദരവോടെ വന്ന് എൻ്റെ സുഹൃത്തുക്കളായി. എന്നാൽ ഒരിക്കൽ റേഡിയോ പോക്കറ്റിലിട്ടുകൊണ്ട് ഞാനൊരു പാലം കയറി, ഞാനും റേഡിയോയും ഉൾപ്പെടെ വെള്ളത്തിൽ. അന്ന് ആ സ്വാതന്ത്ര്യം അവസാനിച്ചു. പിന്നെ റേഡിയോയുടെ പരിശോധനകൾ ചേട്ടൻ്റെ മാത്രം ഉത്തരവാദിത്തമായി തീർന്നു. എന്തായാലും കുട്ടനാടിന് അത്ര മോശമല്ലാത്ത ഒരു റേഡിയോ പാരമ്പര്യമുണ്ട്. റേഡിയോ സിനിമ രംഗങ്ങളിലും സാഹിത്യത്തിലും ശ്രദ്ധേയ വ്യക്തിത്വമായിരുന്ന നാഗവള്ളി ആർ എസ് കുറുപ്പ് രാമങ്കരിക്കാരനാണ്. കൂടാതെ കാവാലം നാരായണ പണിക്കർ, ജോൺസൺ പുളുങ്കുന്ന്, മങ്കമ്പു ഗോപാലകൃഷ്ണൻ അങ്ങനെ പല കുട്ടനാട്ടുകാരും അക്കാലത്ത് റേഡിയോയിലൂടെ സുപരിചിതരായിരുന്നു. നാഗവള്ളി ആർ എസ് കുറുപ്പിൻ്റെ അനുജൻ നാഗവള്ളി ആർ പി കുറുപ്പായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് നാഗവള്ളി എന്നു പേരുള്ള ആ പഴയ വീട്. ഒരു ദിവസം ഉച്ച നേരത്ത് ഞാനും ചില ചങ്ങാതിമാരും കൂടി സ്കൂളിലെ സ്റ്റാഫ് റൂമിന് സമീപത്തുകൂടി പോകുമ്പോൾ ഇംഗ്ലീഷ് അധ്യാപകൻ കാവാലം വിശ്വനാഥക്കുറുപ്പ് സാർ മുൻഷി സാറിനോട് പറയുന്നത് കേട്ടു. നാഗവള്ളി വന്നിട്ടുണ്ട്, ഒന്ന് പോയി കാണാം. പിന്നെ വിശ്വനാഥക്കുറുപ്പ് സാർ ഞങ്ങൾ കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു, നിങ്ങളും വരീനടാ. അതൊരാജ്ഞയായിരുന്നു. സാറിൻ്റെ നാടകങ്ങളിൽ വേഷമിടാനും NCCയിൽ ചേരാനുമൊക്കെ താല്പര്യം കാട്ടിയതുകൊണ്ടായിരുന്നു ഞങ്ങളോട് ആലോഹ്യം. വളരെ മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ആളായിരുന്നു നാഗവള്ളി ആർ എസ് കുറുപ്പ്. അദ്ദേഹത്തെ ഞങ്ങൾ അന്ന് ആദ്യമായി കണ്ടു. നല്ല മുഖപ്രസാദമുള്ള ഒരാൾ. സാഹിത്യകാരൻ കൂടിയായ കാവാലം വിശ്വനാഥക്കുറുപ്പ് സാറുമായി അദ്ദേഹം സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഇടയ്ക്ക് കുറച്ചകലെ ആകാശം നോക്കിയിരിക്കുന്ന കോളേജ് കുമാരനെ ചൂണ്ടി നാഗവള്ളി പറഞ്ഞു, എൻ്റെ മോനാ വേണുഗോപാൽ. വേണുഗോപാൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയോ ചിരിക്കുകയോ ചെയ്തില്ല. എഴുതാൻ പോകുന്ന നിരവധി തിരക്കഥകൾക്കു വേണ്ട പ്രചോദനം പ്രകൃതിയിൽ നിന്നും ആവാഹിക്കുകയായിരുന്നിരിക്കാം അദ്ദേഹം. ആ വേണുഗോപാലാണ് പിന്നീട് ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനും ഗായകനും അഭിനേതാവും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയിത്തീർന്ന വേണു നാഗവള്ളി. കൗമാരത്തിലെത്തിയതോടെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ NSS കോളേജിൽ പ്രീ ഡിഗ്രി പഠനത്തിന് ചേർന്നു. അവിടെ എൻ്റെ അധ്യാപകരിൽ ഒരാളായിരുന്നു പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്. ONV യുടെ സഹപാഠിയായിരുന്ന കുറുപ്പ് സാർ റേഡിയോയിൽ പതിവായി സുഭാഷിതം അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ സുഭാഷിതങ്ങളുടെയും ഗാന്ധിമാർഗത്തിൻ്റെയും ഒക്കെ ശ്രോതാവായി തീർന്നു. ഞങ്ങളുടെ അകന്ന ബന്ധുവും അച്ഛൻ്റെ സുഹൃത്തുമായിരുന്ന ശ്രീ KN ദാമോദരൻ നായരെ ഓർമ്മ വരുന്നു. ദേശബന്ധു, മലയാള രാജ്യം എന്നീ പത്രങ്ങളിൽ എഡിറ്ററായി ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ എത്തുന്നത്. അതുകൂടാതെ റേഡിയോ അമ്മാവൻ എന്നറിയപ്പെട്ടിരുന്ന G ഗംഗാധരൻ നായർ, TN ഗോപിനാഥൻ നായർ എന്നിവരൊക്കെ അവിസ്മരണീയർ തന്നെ. പ്രിയപ്പെട്ട ബാലലോകം കൂട്ടുകാരെ എന്ന ആ സംബോധന മറക്കാനേ കഴിയില്ല. അച്ഛൻ്റെയോ അടുത്ത ബന്ധുവിൻ്റെയോ വാത്സല്യം നിറഞ്ഞ ശബ്ദം പോലെ ഒരാകർഷകത ആ വിളിയിലുണ്ടായിരുന്നു. അമ്മ, പോക്കുവയിൽ, കള്ളിച്ചെല്ലമ്മ എന്നിങ്ങനെയുള്ള മികച്ച സാഹിത്യകൃതികളുടെ കർത്താവായ G വിവേകാനന്ദനെയും ഓർമ്മ വരുന്നുണ്ട്. S രാമൻകുട്ടി നായരും TP രാധാമണിയും ചേർന്ന് അവതരിപ്പിച്ച കണ്ടതും കേട്ടതും ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു പരിപാടിയായിരുന്നു. മടവൂർ ഭാസിയുടെയും മറ്റ് നാടകങ്ങൾ, രാമചന്ദ്രൻ്റെ കൗതുക വാർത്തകൾ, രഞ്ജിനി എന്ന ചലച്ചിത്രഗാന പരിപാടി, ഇവയൊന്നും ഒരു മലയാളിയുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ലല്ലോ. അമ്മയുടെയും ചിറ്റമ്മമാരുടെയും സ്വരം പോലെ ഞാൻ ഓർക്കുന്ന ശബ്ദമാണ് TP രാധാമണി, KG ദേവകിയമ്മ, CS രാധാദേവി തുടങ്ങിയവരുടേത്. ആലപ്പുഴ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി നടക്കുമ്പോഴാണ് റേഡിയോ കുട്ടനാട്ടിലുള്ള സകലരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് നെഹ്റു ട്രോഫി ആരംഭിക്കുന്നത്. എങ്കിലും കമൻട്രി വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കും. അത് കേൾക്കാൻ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒത്തുകൂടും. ട്രാൻസിസ്റ്റർ ഉള്ളവർ അത് മുറ്റത്ത് മരക്കൊമ്പിലോ മറ്റോ കെട്ടിത്തൂക്കും. വലിയ റേഡിയോ ഉള്ളവർ മുറിയുടെ വാതിലുകളും ജനാലകളും ഒക്കെ മലർക്കെ തുറന്നിടും. വള്ളംകളി കമൻ്ററി കേൾക്കാൻ എത്തുന്നവർക്ക് ആ ദിവസം തിണ്ണയിലോ ജനാലയ്ക്കിലോ വാതിൽക്കലോ ഇരിക്കുന്നതിലൊരു തടസ്സവുമില്ല. നാഗവള്ളി ആർ എസ് കുറുപ്പ്, അലക്സ് വള്ളക്കാലി, രവീന്ദ്രൻ നായർ എന്നിങ്ങനെയുള്ളവരായിരുന്നു ആദ്യകാല കമൻറ്റേറ്റർമാർ. അവരുടെ വാഗ്ധോരണയിൽ മയങ്ങി ശ്രോതാക്കൾ ഒരു സ്വപ്നലോകത്തിൽ എന്ന പോലെ അങ്ങനെ ഇരിക്കും. അന്തിമ ഫലം അറിയുന്നതുവരെ ശ്വാസമടക്കി പിടിച്ചാണ് ആ ഇരിപ്പ്. പിന്നീട് പി ഡി ലൂക്ക്, ജോസഫ് ചേന്നാട്ടുശ്ശേരി, അങ്ങനെ പലരും ഈ രംഗത്ത് അവരുടേതായ സംഭാവനകൾ നൽകി. റേഡിയോയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില സന്തോഷങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ആകാശവാണിയിലെ ലളിതഗാനങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അത്തരം ഗാനങ്ങൾ എഴുതണം എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാവാലം നാരായണപ്പണിക്കരുടെയും ജോൺസൺ പുളുങ്കുന്നിൻ്റെയും പങ്കമ്പ് ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ ഗാനങ്ങൾ ഞാൻ റേഡിയോയിലൂടെ കേട്ട് ആസ്വദിച്ചിരുന്നു. അങ്ങനെ ഞാനും ഗാനങ്ങൾ എഴുതി തുടങ്ങി ആകാശവാണിക്ക് മുടങ്ങാതെ അയക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ എനിക്കും നറുക്കു വീണു എന്ന് പറയട്ടെ. എൻ്റെ ഒരു ഗാനം ആകാശവാണി സ്വീകരിച്ചതായി അറിയിപ്പ് വന്നു. എനിക്ക് വളരെ സന്തോഷമായി. ശ്രീ കെ പി ഉദയഭാനുവാണ് ഗാനത്തിന് ഈണം നൽകിയത്. വി രാധാകൃഷ്ണൻ പാടിയ ആ ഗാനം ആകാശവാണിയിലൂടെ ഒഴുകി വന്നു. ഓമനിക്കാനൊരു സ്വപ്നമുണ്ടോർമ്മയിൽ താമരപ്പൂമണം പോലെ എന്നാരംഭിക്കുന്ന ലളിതഗാനമായിരുന്നു അത്. പത്രവാർത്തകൾക്ക് ഒരുതരം നിർജീവതയുണ്ട്. പത്രക്കടലാസിൻ്റെ വെണ്മയെ മുറിവേൽപ്പിച്ച് അക്ഷരങ്ങൾ അങ്ങനെ കിടക്കും. എന്നാൽ റേഡിയോ സ്വയം ഒരു ശബ്ദമാന്ത്രികനായി നമ്മെ സ്വാധീനിക്കുന്നു. റേഡിയോയിലെ മനുഷ്യശബ്ദത്തിൽ സജീവത്വമുണ്ട്, പ്രസാദാത്മകതയുണ്ട്, സൗഹൃദഭാവമുണ്ട്. ആ സൗഹൃദഭാവമാണല്ലോ മനുഷ്യത്വത്തിൻ്റെ മുഖമുദ്ര. നല്ല ഓർമ്മകളുടെ കാലം കടന്നുപോയി എന്നോർത്ത് ദുഃഖിക്കരുത്. നമുക്ക് അങ്ങനെയൊരു നല്ല കാലമുണ്ടായിരുന്നു എന്നോർത്ത് ആഹ്ലാദിക്കുക. അപ്പോൾ ഗാനം നിലച്ചിട്ടും തുടരുന്ന വാദ്യസംഗീതം പോലെ സ്മരണകൾ നമ്മെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആകാശവാണിയിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: ഇതുവരെ റേഡിയോ സ്മരണകൾ പങ്കുവച്ചത് സാഹിത്യകാരനായ ബിമൽകുമാർ രാമങ്കരി.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പുലിമുരുകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

നജീം അർഷാദും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

ഒരു ഗാനം കൂടി. കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയത്. ഗാനരചന ശരത് വയലാർ, സംഗീതം ദേവ് ജ്യോതി മിശ്ര.

ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ സിദ്ധ ബി എം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സായം സന്ധ്യ തുടുത്തു, കവിയുടെ ഭാവന ചിറകുവിടർന്നു. ദേവൻ പകൽക്കുറി എഴുതിയ ഗാനം, സംഗീതം നൽകിയത് സത്യൻ പരമേശ്വരൻ.

സത്യൻ പരമേശ്വരൻ സംഗീതം നൽകിയ ഒരു ഗാനവും കൂടി കേൾക്കാം. ഗാനം എഴുതിയത് വെള്ളനാട് കൃഷ്ണൻകുട്ടി നായർ. പുലർകാലമേ പുലർകാലമേ എന്ന് തുടങ്ങുന്നു.

അവസാനമായി കുടമുല്ലപ്പൂവുകൾ കാറ്റേറ്റു നിൽക്കുമീ, തൊടിയിലെ കുളിരേറ്റു ഞാൻ നിൽക്കവേ. ഗാനം എഴുതിയത് ജ്യോതിലക്ഷ്മി എൽ, സംഗീതം നൽകിയത് ബേബി ചെമ്മോത്.

0: ദേവൻ പകൽക്കുറി, വെള്ളനാട് കൃഷ്ണൻകുട്ടി നായർ, ജ്യോതിലക്ഷ്മി എൽ എന്നിവർ ഗാനങ്ങളെഴുതി, സത്യൻ പരമേശ്വരൻ, ബേബി ചെമ്മോത്ത് എന്നിവർ സംഗീതം നൽകി. സിദ്ധ ബി എം പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ ശ്രമം തുടരുന്നു. കെഎസ്ആർടിസിയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽമഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുവേന്ദു അധികാരിക്കൊപ്പം മറ്റ് 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ എൻ ഡി എ മുഖ്യമന്ത്രിമാർ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറി. കെപിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതാണ് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായത്. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. ലീഗിന്റെ പ്രഖ്യാപനത്തോടെ വി സി കെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സിപിഐഎമ്മും സിപിഐയും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായി 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. കെഎസ്ആർടിസി ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് കെഎസ്ആർടിസി ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസത്തേക്കാണ് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതെന്നാണ് സൂചന.
2: പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന

0: പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ മെയ് 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും സർക്കാർ നിയമിച്ചു. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ പിൻഗാമിയായി കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേൽക്കും. ദേശീയതലത്തിൽ പ്രശംസ നേടി കേരളത്തിന്റെ അമരം പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന 10th ദേശീയ ഉച്ചകോടിയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആന്റ് മിറ്റിഗേഷൻ പ്രോഗ്രാം NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. കേരളം MMR പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സുപ്രധാന ഇടപെടലുകളിലൊന്നാണ് അമരം പദ്ധതി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 12 മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള രണ്ട് ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
0: കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ജൂണിൽ കണ്ണൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. സംവിധായകൻ M. കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധുവിന് ഇന്ന് സമ്മാനിക്കും. ഉച്ചയ്ക്ക് 3 അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിയുക്ത വട്ടിയൂർക്കാവ് MLA K. മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 നീളുന്ന 9 നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് 2 വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന് നടക്കും. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം

0: നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല ഏപ്രിൽ 2026 സെഷൻ BA, BTTM, BSW, BM അഫ്സൽ ഉലമ എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അവസാന പരീക്ഷ കഴിഞ്ഞ് 37 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4-ഉം 7-ഉം ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 25 ആണ്. മെയ് 26 മുതൽ ജൂൺ 5 വരെ പിഴയോടുകൂടി രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ശ്രമം തുടരുന്നു. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽമഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുന്നു.
2: നട്ടെല്ലിനും അതിനോട് ചേർന്നുള്ള പേശികളിലും ഉണ്ടാകുന്ന വേദനയാണ് നടുവേദന. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് നട്ടെല്ല്. കഴുത്തിന് പിന്നിലുള്ള 7 സെർവൈക്കൽ വെർട്ടിബ്ര, ഉരസിന് പുറകിലുള്ള 12 തൊറാസിക് വെർട്ടിബ്ര, ഇടുപ്പിന് പിന്നിലുള്ള 10 ലംബാർ ആൻഡ് സേക്കിൾ വെർട്ടിബ്ര, നട്ടെല്ലിന് കീഴറ്റത്തുള്ള 4 കോക്സിജൽ വെർട്ടിബ്ര എന്നിങ്ങനെ 5 ഈ കശേരുക്കളെ തരംതിരിച്ചിട്ടുണ്ട്. ഇവയുടെ ഇടയ്ക്കുള്ള ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഡിസ്കുകളാണ് നട്ടെല്ലിന്റെ ചലനങ്ങളെ സഹായിക്കുന്നതും ആഘാതങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യന്റെ നട്ടെല്ല്. ഇവയകന്ന് കശേരുക്കൾ തമ്മിലുള്ള ഉരസിൽ ഒഴിവാക്കുന്നതിന് ഡിസ്കുകൾ സഹായകമാകുന്നു. ഇവയുടെ സ്ഥാനഭ്രംശം അഥവാ സ്ലിപ്പ് ഡിസ്ക്, പ്രൊലാപ്സ് ഡിസ്ക് എന്നിവ പ്രധാനമായും നടുവേദനയായി അനുഭവപ്പെടുന്നു. ഇടുപ്പിന്റെ പിൻഭാഗത്തുള്ള വേദനയാണ് അധിക പേരിലും ഉണ്ടാകുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പലരിലും നടുവേദന കണ്ടുവരുന്നത്. നട്ടെല്ലിന് ആയാസമുണ്ടാകുന്ന രീതിയിൽ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇരുചക്രവാഹനങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നവരിലും ചുമട്ടു തൊഴിലാളികളിലും എന്നുവേണ്ട സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരിലുൾപ്പെടെ പലരിലും ഇത്തരത്തിലുള്ള നടുവേദന കണ്ടുവരുന്നു. ഏറെ നേരം കുനിഞ്ഞുനിന്ന് ജോലി ചെയ്യേണ്ടുന്നവരിൽ നട്ടെല്ലിലെ അസ്ഥികൾക്കും മാംസപേശികൾക്കും ആയാസം നേരിടുന്നതിനാൽ ക്രമേണ അസ്ഥികളുടെ ഘടനാപരമായ വൈകല്യവും അസ്ഥിക്ഷയവും മാംസപേശി ദൗർബല്യവും സംഭവിക്കുന്നു. അമിതവണ്ണം ഉള്ളവരിലും ശരീരത്തിന്റെ അമിതഭാരം നട്ടെല്ലിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം നടുവേദനയ്ക്ക് കാരണമാകുന്നു. ആർത്തവ സംബന്ധമായും ഗർഭകാലത്തും പ്രസവാനുബന്ധമായും ആർത്തവ വിരാമത്തോട് ചേർന്നും സ്ത്രീകളിൽ നടുവേദന കണ്ടുവരാറുണ്ട്. ആർത്തവം, ആർത്തവ ക്രമക്കേടുകൾ, ഗർഭകാലം, പ്രസവം എന്ന അവസ്ഥകളിൽ നട്ടെല്ലിന് അധിക സമ്മർദ്ദവും അനുബന്ധ പേശികൾക്ക് അമിതമായ സങ്കോചവും ഉണ്ടാകുന്നതിനാലാണ് നടുവേദന ഉണ്ടാകുന്നത്. പ്രസവശേഷം ഉദരപേശികൾക്ക് അയവുണ്ടാകുന്നതും ഗർഭാശയം വേണ്ടത്ര ചുരുങ്ങാതിരിക്കുന്നതിനാലും നട്ടെല്ലിന്റെ പുറത്ത് കൂടുതൽ സമ്മർദ്ദമുണ്ടാകുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ ശരിയായ പോഷണം ലഭിക്കാത്തതുമൂലം ശരീരത്തിന് കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും അത് അസ്ഥിക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായും കടുത്ത നടുവേദന സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലിന്റെ തേയ്മാനം വേഗത്തിലാക്കുന്നു. ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന നട്ടെല്ല്, അരക്കെട്ട്, കാലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നത്. 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. ചിലരിൽ ജന്മനായുള്ള വൈകല്യങ്ങൾ, അതായത് സ്കോളിയോസിസ് പോലുള്ള നട്ടെല്ലിന്റെ വളവ് എന്ന് പറയുന്ന അവസ്ഥ, മറ്റ് ഘടനാപരമായ പ്രശ്നങ്ങൾ എന്നിവ നടുവേദനയ്ക്ക് കാരണമായി തീരുന്നു. നടുവേദനയുടെ മറ്റൊരു കാരണം ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. ഹെർപ്പിസ് വൈറസ്, നട്ടെല്ലിലെ ക്ഷയരോഗം എന്നിവയിലും അതികഠിനമായ നടുവേദന ഉണ്ടാകാറുണ്ട്. അത്തരം വേദന വിശ്രമം കൊണ്ട് കുറയുകയില്ല. മാത്രമല്ല ശരീരത്തിന്റെ ചലനത്തിനും ഒരു പോസ്റ്ററിലും ഒന്നും തന്നെ ആ വേദനയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയുമില്ല. ഇൻഫെക്ഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത്തരം നടുവേദനയിൽ കൂടെ കാണുകയും ചെയ്യും. ഉദാഹരണത്തിന് കഠിനമായ പനി മുതലായ ലക്ഷണങ്ങൾ. ഇന്റർവെർട്ടറൽ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ IVDP എന്നുള്ള കണ്ടീഷൻ

നേരത്തെ പറഞ്ഞതുപോലെ കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകളുടെ സ്ഥാനഭ്രംശമാണ്. അതായത് ആ ഡിസ്കിന്റെ സ്ഥാനചലനം നാഡികൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന കാൽമുട്ടുകളുടെ താഴ്ഭാഗത്തേക്ക് കൂടി വ്യാപിക്കുകയും ചുമയ്ക്കുക, തുമ്മുക, മലശോധനയ്ക്കായി മുക്കുക എന്നീ അവസ്ഥകളിൽ അധികരിക്കുകയും ചെയ്യുന്നു. വളരെ തീവ്രമായും കുത്തിനോവിക്കുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. സ്ഥാനഭ്രംശം വന്ന കശേരുക്കൾ നാഡികളിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തിന്റെ കാഠിന്യമനുസരിച്ച് കാലുകളിൽ തരിപ്പ്, തൊട്ടാലറിയായിക, ബലക്ഷയം എന്നിവ കൂടി ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. ഇതുമാത്രമല്ല, ഓസ്റ്റിയോമലേഷ്യ അതായത് മുതിർന്നവരിലെ റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ വൈറ്റമിൻ, കാൽഷ്യം എന്നിവയുടെ കുറവ് മൂലം അസ്ഥികൾ ക്ഷയിച്ച് കട്ടി കുറഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇത് പ്രത്യേകിച്ചും വൈകല്യവും വേദനയും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അസ്ഥികളെ ബാധിച്ചുണ്ടാകുന്ന പലതരം ക്യാൻസറുകൾ, മുഴകൾ മുതലായവയിൽ ശക്തിയായ നടുവേദന ഉണ്ടാകാറുണ്ട്. അതിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വേദന വ്യാപിക്കുക, ശരീരത്തിന്റെ ഭാരം കുറയുക തുടങ്ങിയ അനേകം ലക്ഷണങ്ങളും നടുവേദനയോടൊപ്പം കാണുന്നു. കുടലിലുണ്ടാകുന്ന ക്യാൻസർ, ഗർഭാശയത്തിലും അണ്ഡാശയങ്ങളിലും ഉണ്ടാകുന്ന മുഴകൾ, വൃഷണഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ അനുബന്ധമായും നടുവേദന ഉണ്ടാകാറുണ്ട്. നട്ടെല്ലിനെ ബാധിക്കുന്ന സേക്രോഇലിയൈറ്റിസ്, സ്പോണ്ടലൈറ്റിസ് എന്നീ രോഗങ്ങളുടെ അനുബന്ധമായി നടുവേദന ഉണ്ടാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വിശ്രമിച്ച ശേഷവും നടുവിന് നല്ല പിടുത്തം അനുഭവപ്പെടുന്നു. വിശ്രമിക്കുമ്പോൾ വേദന കുറയുകയും വീണ്ടും പ്രവൃത്തി ചെയ്യുമ്പോൾ വേദന അധികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉദരസംബന്ധമായ രോഗങ്ങളിൽ നടുവേദനയ്ക്കൊപ്പം അരുചി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഗർഭാശയ കലയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ, വൃക്കരോഗങ്ങൾ എന്നിവയുടെ അനുബന്ധമായിട്ടും നടുവേദന ഉണ്ടാകാം. പൊതുവെ അരക്കെട്ടിന് വേദന, പിടുത്തം, നേരെ നിവർന്നു നിൽക്കുവാനുള്ള പ്രയാസം, വശങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദനയും പേശികൾക്ക് സങ്കോചവും, മലർന്നുകിടന്ന് കാലുകൾ ഉയർത്തുമ്പോൾ നടുവിന് വേദനയും പിടുത്തവും എന്നിവ എല്ലാതരം നടുവേദനയിലും കാണുന്ന സാമാന്യ ലക്ഷണങ്ങളാണ്. നിൽക്കുവാനും നടക്കുവാനും ഇരിക്കുവാനും പ്രയാസം, നട്ടെല്ലിന്റെ ഭാഗത്ത് ചുവപ്പ് നിറം, ചൂട് എന്നിവയും നടുവേദനയിൽ കാണപ്പെടുന്നു. രോഗിയെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഉചിതമായ രക്തപരിശോധനകൾ, എക്സ്റേ, സിടി, MRI സ്കാൻ മുതലായ പരിശോധനകളിലൂടെയും ബോൺ മിനറൽ ഡെൻസിറ്റി അറിയുന്നതിലൂടെയും രോഗം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇനി നടുവേദന വരാതിരിക്കാനായിട്ടുള്ള ചില മുൻകരുതലുകളെ പറ്റി പറയാം. എല്ലുകളുടെയും മാംസപേശികളുടെയും ബലം വർദ്ധിക്കുന്ന വിധത്തിൽ ശരീരപ്രകൃതിക്കും പ്രായത്തിനും അനുസരിച്ച് ജോലി സ്വഭാവം കൂടി കണക്കിലെടുത്ത് സ്ഥിരമായ വ്യായാമം ശീലിക്കേണ്ടതാണ്. ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയാത്ത തരത്തിൽ സന്ദർഭോചിതമായി പാല്, വെണ്ണ, തൈര്, ഇലക്കറികൾ തുടങ്ങി കാൽഷ്യം കൂടുതലുള്ള ആഹാരങ്ങൾ ശീലമാക്കുക. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് മൃദുവായ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. വീഴ്ച, ഉളുക്ക് മുതലായവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പൊക്കമുള്ള തലയിണകൾ ഒഴിവാക്കുവാൻ ശീലിക്കുക. നടുവേദന ഉള്ളവർ മരക്കെട്ടിൽ കിടക്കുന്നതാണ് നല്ലത്. തുടർച്ചയായി ഇരുന്ന ജോലികൾ ചെയ്യുമ്പോൾ നടു നിവർന്നിരുന്ന് പാദങ്ങൾ ലംബമായി നിലത്തുറപ്പിച്ച് വച്ചിരിക്കണം. നടു കുനിയാതെ നിവർന്നിരിക്കത്തക്ക വിധം മേശയും കസേരയും തമ്മിൽ അകലം ക്രമീകരിക്കുകയും വേണം. ഒരേ തരത്തിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അരമണിക്കൂർ കൂടുമ്പോൾ അല്പനേരം നടക്കുകയും കൈയും കാലും ഇളക്കുന്നതും നടുവിന്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായകമാകും. അരയുടെ ഭാഗം വളച്ച് വശങ്ങളിൽ നിന്ന് ഭാരമുള്ളവ ഉയർത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഭാരമുള്ള സാധനങ്ങൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഉയർത്തുന്നതും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഭാരം ഉയർത്തുന്നതും നട്ടെല്ലിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. കിടക്കുമ്പോൾ കിടക്കയിൽ ഇരുന്ന ശേഷം കാൽമുട്ടുകൾ മടക്കി ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. പിന്നീട് മലർന്ന് കൈകാലുകൾ നിവർത്തി വയ്ക്കാവുന്നതാണ്. ഉയരത്തിന് ആനുപാതികമായി വേണം ശരീരഭാരം നിലനിർത്തേണ്ടത്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുക. മാനസിക സംഘർഷം കുറയ്ക്കുവാൻ സഹായിക്കുന്ന യോഗാസനങ്ങൾ വിദഗ്ധ ഉപദേശപ്രകാരം തിരഞ്ഞെടുത്ത് ശീലിക്കേണ്ടതാണ്. മലമൂത്ര പ്രവൃത്തിയും യഥാസമയം ചെയ്യേണ്ടതാണ്. ഭക്ഷണത്തിൽ പച്ചക്കറികൾ, പ്രത്യേകിച്ചും നാരുള്ള പച്ചക്കറികൾ കൂടുതലായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു. തവിട് കളയാത്ത ധാന്യങ്ങൾ, ദ്രവാംശം കൂടിയതും ചെറു ചൂടോടുകൂടിയും പാകപ്പെടുത്തി ഉപയോഗിക്കുന്ന കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മോര് നിത്യേന ഉപയോഗിക്കാൻ നല്ലതാണ്. കഴിയുന്നതും നടുവേദനയുള്ള രോഗികൾ മലബന്ധത്തെ കുറയ്ക്കുവാനായി ആഹാരം ക്രമീകരിക്കണം. മലബന്ധം തുടർന്നു നിൽക്കുന്നത് അർശോരോഗത്തിന് കാരണമാകുന്നു. അർശോരോഗികൾക്ക് നടുവേദന ഒരു പ്രധാന ലക്ഷണം കൂടിയാണ്. സ്വഭാവമനുസരിച്ച് രോഗകാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയുടെ പ്രാഥമികവും പ്രധാനവുമായ ലക്ഷ്യം. ശരിയായ ആഹാരരീതി, ശരിയായ വിശ്രമം, വ്യായാമം, ഉറക്കം ഇവ ശീലിക്കുകയും

0: എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുകയും ചെയ്യുന്നതാണ് നിദാന പരിവർജനം അഥവാ കാരണങ്ങളെ ഒഴിവാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയാസം കൊണ്ടുണ്ടാകുന്ന നടുവേദന കിടന്ന് വിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കുറയുന്നു. വിശ്രമത്തോടൊപ്പം വേദനയുള്ള ഭാഗങ്ങളിൽ വാദഹരമായ തൈലങ്ങൾ ഉപയോഗിച്ച് ചൂട് പിടിപ്പിച്ചതിനു ശേഷം വിയർപ്പിക്കുന്നത് കൊണ്ട് ആശ്വാസം ലഭിക്കുന്നു. ആയുർവേദത്തിൽ വിവിധ തരം ചികിത്സാ പ്രയോഗങ്ങൾ നടുവേദനയിൽ ചെയ്തുവരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കടീവസ്ഥി, പിജു, മാത്രാവസ്ഥി, അവഗാഹസ്വേദം, പഞ്ചകർമ്മങ്ങൾ ഉൾപ്പെട്ട കഷായവസ്ഥി, വിരേചനം എന്നിവ. നടുവേദനയെ ഒരു നിസാര രോഗമായി തള്ളിക്കളയാതെ കാരണം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു രോഗമാണ്.
1: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക ബട്രി കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
2: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
1: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ AICC നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക ബട്രി കഴകം. TVKക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. നിയുക്ത MLA മാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം.

0: കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സിഐഐ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന രണ്ട് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. എം വി ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള രണ്ട് ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും പി എം സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജാ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യ മേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും എംപിമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ്

ഓപ്പറേഷനും പൂർത്തിയാക്കി. ഇസ്രയേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

പ്രിയ ശ്രോതാക്കൾ, കഥകളിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രഞ്ജിനി പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ കഥ അന്യദേശത്ത് നിന്നാണ്. കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് നിന്ന് ആർ കൃഷ്ണമൂർത്തി, ഗീത കൃഷ്ണമൂർത്തി എന്നിവർ എഴുതിയ കഥയാണ്. പഞ്ചതന്ത്രം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ശാരദരജനി ദീപമുയർന്നു എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് നിന്ന് ആർ കൃഷ്ണമൂർത്തിയും ഗീതാ കൃഷ്ണമൂർത്തിയും.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം. ആലപ്പുഴ കിടങ്ങറ നിന്ന് പി കെ വേണുഗോപാലൻ നേരയച്ച കത്താണ് അടുത്തത്. ആദിയുഷ സന്ധ്യപൂത്തതിവിടെ എന്നുതുടങ്ങുന്ന ഗാനം രഞ്ജിനിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിത്രം പഴശ്ശിരാജ. ഈ ഗാനം ഭാര്യ ശ്രീദേവി, മകൻ ശ്രീരാജ്, മകൻ്റെ ഭാര്യ രമ്യ, പേരക്കുട്ടി നന്ദന എന്നിവർക്കായിട്ടാണ് സമർപ്പിക്കുന്നത്. പ്രതീക്ഷയോടെ പി കെ വേണുഗോപാലൻ നായർ, കിടങ്ങറ, ആലപ്പുഴ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണിത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ.

മെയ് 11, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9 4 9 5 9 6

0: 4321 9496553231 9496593231. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടി. ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: കുടുങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: അടുത്ത ഗാനത്തിനായി കാത്തിരിക്കുന്നത് മലപ്പുറം പുലാമന്തൂൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവരാണ്. ഇവർക്ക് കേൾക്കേണ്ട ഗാനം പാൽക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി വാണിജ്യറാമും മാധുരിയും സംഘവും പാടിയ ദിവാസ്വപ്നം എന്നെനിക്കൊരു പേര് തന്നു. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എ.ടി. ഉമ്മർ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് മലപ്പുറം പുലാമന്തൂർ ചെമ്മലശ്ശേരിയിലെ ഷാഫി, ഷറഫുന്നീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ.

0: 400-ൽ പരം മോഡലുകളുമായി പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റും ആയതിനു ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.
3: ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരി.
4: അടൂർ നിന്ന് സതീഷ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനമാണ് അടുത്തത്. ലങ്കാദഹനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി എന്ന ഗാനം. ശ്രീകുമാരൻ തമ്പി എഴുതി, MS വിശ്വനാഥനെയാണ് പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അടൂർ സതീഷ്.

0: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ് സതീഷാണ് ഞാൻ. എനിക്ക് രഞ്ജനിയിൽ കൂടി കേൾക്കേണ്ട ഗാനം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് അതിമനോഹരമായി ആലപിച്ച ഒരു രാഗമാല കോർത്ത് സഖി ബാഷ്പധാരിയായി എന്നുണങ്ങുന്ന ഗാനമാണ്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കാറുമുണ്ട്. ഞായറാഴ്ചത്തെ രഞ്ജനി കേൾക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് ശനിയാഴ്ചത്തെ രഞ്ജനിയിൽ കൂടി ഈ ഗാനം കേൾപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ ഗാനം ഭാര്യ മിനിക്കും മകൻ സനൽകുമാറിനും ആകാശവാണിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും അവതാരകർക്കും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ കത്ത് നിർത്തുന്നു സതീഷ് പുതുശ്ശേരി. ധ്വനി എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫലി കേച്ചേരി എഴുതി, നൗഷദ് അലി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്?
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്ന് മനോഹരൻ്റെതാണ്. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചതിനുമോ, കാണാൻ കൊതിച്ച് എന്ന സിനിമയിലെ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്തുടങ്ങുന്ന ഗാനമാണ് വെച്ചു തരുമല്ലോ എന്നാണ് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ ചോദിക്കുന്നത്. കാണാൻ കൊതിച്ച് എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം പി ഭാസ്കരൻ്റെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാധരൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ സ്ഥിരം ശ്രോതാവായ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തുള്ള സുഹൃത്ത് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ബാലകൃഷ്ണന് വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെടുന്നത്. ചില്ല് എന്ന ചിത്രത്തിലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന എന്തുടങ്ങുന്ന ഗാനം രഞ്ജനിലൂടെ കേൾപ്പിക്കണം. ബേബി പാപ്പാളിൽ മുഹമ്മദ് ആലപ്പുഴ ആവശ്യപ്പെട്ടിരിക്കുന്നു. ചില്ല് എന്ന ചിത്രത്തിലെ ONV കുറുപ്പും MB ശ്രീനിവാസനും ഒരുക്കി, യേശുദാസ് പാടിയ ഗാനം.

ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺതാഴം എന്ന സ്ഥലത്തു നിന്നും രാജേഷ് ഗോപാൽ. ഞാൻ നിന്നോട് പലപ്പോഴും ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകളയക്കാറുണ്ട്. അപ്പോഴെല്ലാം നീ അത് പരിഗണിച്ചിട്ടുമുണ്ട്. ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം 1992 റിലീസ് ചെയ്ത ജോൺസൺ ബിച്ചു തിരുമല കൂട്ടുകെട്ടിൽ പറന്ന് പൂച്ചയ്ക്ക് 6 മണികെട്ടും എന്ന ചിത്രത്തിലെ ചിത്രയും എം ജി ശ്രീകുമാർ പാടിയ സംഗീതമേ സാമജേ സരസ സല്ലാപമേ എന്ന ഗാനമാണ് ആവശ്യപ്പെടുന്നത്. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ കാത്തിരിക്കും എന്ന് രാജേഷ് ഗോപാൽ, തുമ്പമൺതാഴം, പത്തനംതിട്ട.

0: ദീർഘകാലാരോഗ്യം ആയുർവേദത്തിലൂടെ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: ആലപ്പുഴ മാന്നാർ നിന്ന് അനിൽകുമാർ അയച്ച കത്താണ്. എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾക്കാൻ താല്പര്യമുണ്ട്. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്ത് നിന്നുമാണ് കത്തയക്കുന്നത്. ചിത്രം മായാമയൂരം. ആമ്പല്ലൂർ അമ്പലത്തിൽ എന്ന ഗാനമാണ് വേണ്ടത്, യേശുദാസ് പാടിയത്. ഈ ഗാനം അടുത്ത രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ കത്തിച്ചൊരുക്കുന്നു. ഈ ഗാനം എൻ്റെ ഭാര്യ പ്രീത, മക്കൾ അരുൺ, അഖിൽ, മരുമക്കൾ ഗീതു, അമയ, പേരക്കുട്ടി, നിവേദ് എന്നിവർക്കായി സമർപ്പിക്കുന്നു. മായാമയൂരം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

മലപ്പുറം പടിഞ്ഞാറ്റ് മുറിയിലെ നീലകണ്ഠൻ്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. പകൽ കിനാവ് എന്ന സിനിമയിലെ നിദ്രതൻ പാലാഴി നീന്തിക്കണം എന്ന ഗാനം. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലപ്പുറം പടിഞ്ഞാറ്റ് മുറിയിലെ നീലകണ്ഠൻ. പകൽ കിനാവ് എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയ ഗാനമാണിത്. പി ഭാസ്കറിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ബി എ ചിദംബരനാഥ്.

ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. രഞ്ജിനിയിലേക്ക് കത്തുകളയച്ച് ഇഷ്ടഗാനങ്ങൾക്ക് ആവശ്യപ്പെടുക. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടേണ്ട വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014. ശുഭദിനാശംസകളോടെ കുരീപ്പുഴ സജീവ്. രഞ്ജിനി വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 2:30 കേൾക്കാം.
1: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റു ആയതിനു ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.

0: ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: temple spire using water from 11 sacred shrines. Akshat Vaidyan, Akashwani News, Delhi.
1: On to sports. In IPL cricket, Rajasthan Royals will face Gujarat Titans in Jaipur. The match will start at 7:30 p.m. Earlier, Kolkata Knight Riders defeated Delhi Capitals by 8 wickets at Delhi last night. Chasing the victory target of 143 runs, Kolkata Knight Riders made 147 for the loss of 2 wickets in 14.2 overs. Finn Allen delivered a jaw-dropping batting masterclass to power Kolkata Knight Riders to a commanding 8-wicket victory over Delhi Capitals. Two new suspected cases of hantavirus were reported yesterday, one in Spain and the other on the remote South Atlantic island of Tristan da Cunha, as experts race to contain an outbreak that began on a luxury cruise ship. And now, before we end the bulletin, the headlines once again. Shubhendu Adhikari becomes the first BJP Chief Minister of West Bengal, takes oath along with 5 cabinet ministers. Political stalemate continues for government formation in Tamil Nadu as TVK yet to reach the majority mark. National Legal Services Authority organizes National Lok Adalat across the country to provide amicable settlement of disputes. External Affairs Minister Dr. S. Jayashankar meets Prime Minister of Trinidad and Tobago to strengthen bilateral cooperation. And in IPL cricket, Rajasthan Royals to face Gujarat Titans in Jaipur this evening. For details of these stories or log on to our website www.newsoneir.gov.in and News on EIR app. And with that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ. സംവിധാനം പി എ ബിജു.
3: വസ്ത്രം മാറിയാൽ മനസ്സിലെ രക്തക്കറ മറയ്ക്കാനാവുമോ? ഇരട്ടക്കൊലപാതകം ചെയ്തതിൻ്റെ വിഭ്രാന്തിയിലിടറുകയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവ് കുറ്റക്കാരനാണെന്ന് അറിയാതെ സഹായിക്കാനെത്തുന്നു സുഹൃത്ത് റസുംഹീൻ. വിലപേശി വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളുമായാണ് റസുംഹീൻ വരുന്നത്. പണക്കാർ ഉപയോഗിച്ച് വിൽക്കുന്ന പഴയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് പുതുവസ്ത്രങ്ങളായിരുന്നു 19 നൂറ്റാണ്ടിലെ റഷ്യയിൽ. ഷർട്ടും പാൻസും മാറിയാൽ നിക്കോവിൻ്റെ അസുഖം മാറുമെന്ന് സുഹൃത്ത് റസുംഹീൻ വിശ്വസിച്ചു. നിക്കോവിനെ ചികിത്സിക്കാൻ ഡോക്ടർ സോസിമോവിനെയും കൂട്ടി റസുംഹീൻ വന്നപ്പോഴൊക്കെ നിക്കോവ് ഉറക്കത്തിലായിരുന്നു. പുതിയ അതിഥി ഡോക്ടർ സോസിമോവ് ഇന്ന് രംഗപ്രവേശം ചെയ്യുകയാണ്. ഞെട്ടിക്കുന്ന പുതിയ വാർത്തകൾ നിക്കോവിനെ കാത്തിരിക്കുന്നുവോ?
4: നിക്കോ, എടാ ഞാൻ എത്തി. നോക്ക്, ഡോക്ടർ സോസിമോവും ഉണ്ട്.
5: സ്നേഹിത, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ രണ്ടു പ്രാവശ്യം വന്നിരുന്നു.
4: എടാ, ഞാനും ഉണ്ടായിരുന്നു. നീ അതിനെ അറിഞ്ഞിട്ട് വേണ്ടേ?
5: ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് പരിശോധിക്കട്ടെ.
4: ഇവൻ ഇപ്പോഴും ഉന്മേഷവനല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവന്റെ ഉടുപ്പെല്ലാം മാറ്റി. ഇവന്റെ ഒരു കരച്ചിലിന്റെ വക്കത്തായിരുന്നു.
5: അത് സ്വാഭാവികം. വേഗത്തിലുള്ള ഈ നാടിമിടിപ്പ് ശക്തിയായ ക്ഷീണത്തിന്റെ ലക്ഷണമാണ്. എന്താ, നിങ്ങൾക്ക് ഇപ്പോഴും തലവേദനയുണ്ടോ? നാക്കൊന്ന് നീട്ടു. കുഴപ്പമില്ല. സുഖം തോന്നുന്നുണ്ടോ?
6: എനിക്കിപ്പോൾ സുഖമാണ് ഡോക്ടർ, നല്ല സുഖം തോന്നുന്നു.
5: വളരെ നല്ലത്. ശരിയാണ്, നിങ്ങളുടെ അസുഖം പാതി കുറഞ്ഞു. എല്ലാം ശരിയാവും. നിങ്ങൾ എന്തെങ്കിലും

0: കഴിച്ചോ?
1: ഡോക്ടർ, എന്തൊക്കെ കഴിക്കാം? ഇവനൊന്നും കഴിക്കുന്നില്ല.
0: എന്തും കൊടുക്കാം, സൂപ്പ്, ചായ, ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം. കൂണ് വെള്ളരിക്ക ഇതൊന്നും കൊടുക്കണ്ട. ഈ അവസ്ഥയിൽ ഇറച്ചിയും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്.
1: അപ്പോ വേറെ മരുന്നൊന്നും വേണ്ടേ?
0: വേണ്ട, ഞാൻ നാളെ വീണ്ടും വന്ന് ഇയാളെ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും വരാം.
1: നാളെ രാവിലെ അവന് ഞാൻ നടക്കാനായി പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളത് കറങ്ങിയിട്ട് വരും.
0: അത് നല്ലതാ, ഒരേ കിടപ്പ് വേണ്ട.
1: ഇന്ന് രാത്രി പാർട്ടിയുണ്ട്, എന്റെ പുതിയ വീട്ടിലെ ഗൃഹപ്രവേശനം. ഡോക്ടർ നിശ്ചയമായി എത്തണം, മറന്നിട്ടില്ലല്ലോ.
0: ഇല്ല, ആരൊക്കെ കാണും?
1: പ്രധാനികളെല്ലാരും ഉണ്ട്.
0: ആ, നിങ്ങളുടെ പോലീസ് സുഹൃത്തുക്കളെല്ലാം കാണുമല്ലോ.
1: ഇല്ല, ഒരാൾ ഒഴിച്ച് മറ്റാരുമില്ല.
0: എനിക്ക് മനസ്സിലായി, സമറ്റോവ്.
1: അതെ, സമറ്റോവ്.
0: നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്ര ബന്ധം?
1: പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാൾ അപൂർവമാണ് സർ.
2: മനുഷ്യനായാൽ ഒരാദർശത്തിന് വേണ്ടിയാവണം ജീവിക്കേണ്ടത്.
0: ഹാ നിക്കോ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണോ? നിങ്ങളൊരു പ്രത്യേകതരം മനുഷ്യൻ തന്നെ. ആദർശങ്ങൾ, നിങ്ങൾ ആദർശങ്ങൾ അനുസരിച്ചേ പ്രവർത്തിക്കൂ. അവ യാന്ത്രികമായ സ്പ്രിങ്ങുകൾ പോലെ ആയിരുന്നിട്ടും നിങ്ങൾ സ്വന്തം ഇഷ്ടാനുസരണം ഒന്ന് തിരിയാൻ പോലും ശ്രമിക്കുന്നില്ല. മനുഷ്യൻ നല്ലവനാണോ എന്ന് മാത്രമാണ് എന്റെ അന്വേഷണം. സമറ്റോവ് രസികനായ ഒരു മനുഷ്യനാണ് അല്ലേ റസുമഹീൻ?
1: നല്ല മനുഷ്യൻ തന്നെ, സംശയം എന്താ?
0: അയാൾ കൈക്കൂലിപ്പാവിയാണെന്നൊരു സംസാരമുണ്ട്.
1: ഏയ്, ഞാനത് കണക്കാക്കുന്നില്ല. എനിക്കിഷ്ടമാണ് അയാളെ. പാപം, ചിലപ്പോൾ സമറ്റോവ് ഒരു കുട്ടിയെ പോലെയാണ്. എനിക്ക് അയാളുടെ തലമുടി പിടിച്ച് വലിക്കാം. നിങ്ങൾ അയാളെ ചേർത്ത് നിർത്തണം. തിരിച്ചോടിക്കുകയല്ല വേണ്ടത്. വെറുപ്പിച്ചുകൊണ്ട് ഒരാളെ നിങ്ങൾക്ക് ശരിയായ വഴിയിലേക്ക് നയിക്കാനാവില്ല.
0: നിങ്ങൾ പുരോഗമനവാദികളായ മന്ദബുദ്ധികൾ. നിങ്ങൾക്ക് ഒരു കാര്യവും അറിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ല. പുറം ലോകത്ത് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല.
1: എന്താണ്, എന്താണ് സംഭവിച്ചത്?
0: പാവം, ആ പെയിന്റർ കുടുങ്ങി. അവനെ രക്ഷിക്കണം.
1: എന്ത് പെയിന്റർ?
0: ആ പലിശക്കാരി വൃദ്ധയുടെ കൊലപാതകമേ. ആ പെയിന്റർ അതിൽ പെട്ടു, ആകെ കുഴഞ്ഞു കിടക്കുകയാണ്.
1: ഞാൻ ആ കൊലപാതകത്തെ പറ്റി കേട്ടിരുന്നു. എനിക്കിതറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പത്രത്തിലും വായിച്ചു. ഡെനിക്കോ, നീ ഇതറിഞ്ഞില്ലേ?
2: പത്രം കണ്ടില്ല.
1: അപ്പൊ നീ അറിഞ്ഞില്ലേ? നീ പണയം വെക്കാൻ പോകുന്നിടത്ത് ആ തള്ളയെ ആരോ കൊന്നു. ലിസവെറ്റയെയും ആരോ കൊല ചെയ്തു.
2: ലിസവെറ്റ, പഴയ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിറ്റിരുന്ന ലിസവെറ്റ.
0: എന്നാൽ ആ പെയിന്റർക്ക് എന്തു പറ്റി?
1: അവർ അയാളെ സംശയിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കും.
0: അതിനെന്ത് തെളിവാണുള്ളത്?
1: അവർക്ക് തെളിവുകൾ വേണ്ട.
0: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. അതല്ലേ ഇവിടുത്തെ പോലീസ്.
1: നിക്കോ, ഡാ, നീ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിനക്ക് സുഖമില്ലാതാകുന്നതിന് മുമ്പാണ് അത് നടന്നത്. അതിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ സംസാരിക്കവേയാണ് നീ ബോധം കെട്ട് വീണത്. സുമറ്റോ എല്ലാം പറഞ്ഞു.
0: നിങ്ങൾക്കെന്തെങ്കിലും അറിയാമോ റസുമിഹിൻ? നിങ്ങൾക്ക് മേൽ എനിക്കൊരു കണ്ണുണ്ട്. നിങ്ങളൊരു തിരക്ക് പിടിച്ച മനുഷ്യനല്ലേ?
1: ചതിക്കല്ലേ ഡോക്ടർ.
0: എന്തായാലും അവനെ എങ്ങനെങ്കിലും പുറത്തിറക്കണം. നുണ എപ്പോഴും മാപ്പ് കൊടുക്കാവുന്ന കാര്യമാണ്, കാരണം അത് സത്യത്തിലേക്ക് നയിക്കും.
1: സത്യത്തിലേക്ക് നുണ നയിക്കുമെന്നോ? കൊള്ളാമല്ലോ തത്വം.
0: സത്യത്തിൽ ഇവിടെ കണ്ടത് അതല്ലേ? വാതിലടച്ചിരിക്കുന്നു. അവർ കാവൽക്കാരനുമായി തിരിച്ചെത്തിയപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് പെയിന്ററാണ് അത് ചെയ്തത്. അതാണ് അവരുടെ യുക്തിവാദം.
1: ഓ, നിങ്ങൾ വികാരം കൊള്ളാതെ ഡോക്ടർ. അവർ പെയിന്റർമാരെ സംശയിക്കുന്നതേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ.
2: ആരെയും അറസ്റ്റ് ചെയ്തില്ലേ?
1: നിക്കോ, ഡാ, നീ വിശ്രമിക്ക്. അറസ്റ്റ് ഉടനെ നടക്കും.
2: എങ്കിൽ എനിക്കതിലൊരു താല്പര്യമില്ല.
1: ഇപ്പൊ എല്ലായിടവും ചർച്ച ഇതിനെ പറ്റിയാ, ഇരട്ട കൊലപാതകത്തെ പറ്റി.
0: ഞാനെപ്പോഴും നിരപരാധിയുടെ

0: കൂടെയാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല അല്ലേ നിക്കോ?
1: ഞാനും ഡോക്ടറുടെ പക്ഷത്താണ്. ഒരു പുതിയ സമ്പ്രദായത്തിലൂടെ ആയിരിക്കാം ഇതിന്റെ അന്വേഷണം. മനഃശാസ്ത്രപരമായ വിശകലനത്തിലൂടെ കൊലയാളിയെ കണ്ടെത്തുക. അത് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്രോവിച്ച് ചാർജ് എടുത്തിട്ടുണ്ട്.
0: എന്തായാലും പെയിന്ററെ പറ്റിയാണ് എനിക്ക് ഉത്കണ്ഠ.
1: കൊലപാതകം കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ പെയിന്ററുടെ പിന്നാലെ ചുറ്റിപ്പിണഞ്ഞ് നടക്കുന്ന അവസരത്തിൽ ആ കെട്ടിടത്തിന് മുന്നിൽ മദ്യശാല നടത്തുന്നില്ലേ ദുഷ്കൻ, അയാൾ സ്വർണക്കമ്മലുകൾ സൂക്ഷിച്ചിട്ടുള്ള ആഭരണപ്പെട്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടൊരു നീണ്ട കഥ പറഞ്ഞു. അത് അവിടെ കൊടുത്തിട്ട് മൂക്കറ്റം കൂടിച്ചെന്ന്.
0: പെയിന്ററോ നിക്കോളയോ?
1: അല്ലാതെ പിന്നെ അയാളും കൂട്ടുകാരനും കൂടി. പെയിന്റർക്ക് ആ കമ്മലുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന് സംശയം വരത്തില്ലേ?
0: കഥ കേട്ടിട്ട് എനിക്കും സംശയം തോന്നുന്നു.
1: അല്പം കൂടി ക്ഷമിക്കൂ, എല്ലാം ശരിയായി കണ്ടെത്താം. ഇപ്പോ അവരെ ചോദ്യം ചെയ്യുകയാവും.

0: നിനക്കത്ര വയസ്സായടാ?
1: 22.
0: പേര്?
1: നിക്കോളെ.
0: ജോലി?
1: പെയിന്റിംഗ്.
0: ചിത്രരചനയോ?
1: അല്ല, ചുവരിൽ പെയിന്റടി.
0: നീ ഡിമിട്രിയോടൊപ്പം ജോലി ചെയ്യുമ്പോ 6 മണിക്ക് കോണിപ്പടിയിൽ ആരെയും കണ്ടില്ലേ?
1: ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കാം, പക്ഷേ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല സാറേ.
0: നീ അവിടെ ഒരു ശബ്ദവും കേട്ടില്ലേ?
1: ഞാൻ പ്രത്യേകിച്ചൊരു ശബ്ദവും കേട്ടില്ല.
0: ആ ദിവസം ആ വിധവയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടതറിഞ്ഞില്ലേ?
1: ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല.
0: അവരുടെ സകല സ്വത്തുക്കളും കവർച്ച ചെയ്തതും അറിഞ്ഞില്ലേ?
1: ഇല്ല, എനിക്കതൊന്നും അറിയില്ല സാറേ.
0: കമ്മൽ നിനക്ക് എവിടെ നിന്ന് കിട്ടി?
1: അത് തെരുവിൽ നിന്ന്.
0: പിന്നെ അന്ന് നീ ഡിമിട്രിയോടൊപ്പം ജോലിക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട്?
1: അത് സാറേ, അതിന്
0: പറയടാ.
1: അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാറേ, ഞാനന്ന് പോയില്ല.
0: അതിന് കാരണമാ ചോദിച്ചത്?
1: സാറേ, അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ.
0: എവിടെ നിന്നാണ് നീ കുടിച്ചത്?
1: അത് 7 നമ്പർ മദ്യശാലയിൽ നിന്ന്.
0: നീ എന്തിനാണ് ദുഷ്കിന്റെ അടുത്ത് നിന്ന് ഓടിക്കളഞ്ഞത്?
1: ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു സാറേ.
0: എന്തിനാണ് നീ പേടിക്കുന്നത്?
1: ഞാനാണത് ചെയ്തതെന്ന് അവർ വിചാരിച്ചെന്ന് ഓർത്തിട്ട്.
0: നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തിനു ഭയക്കുന്നതാ? ഇവനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ലോക്കപ്പിലേക്ക് മാറ്റിവനെ.
2: ശരി സാറേ.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, സെമെക്ടോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ஏசி விண்ட்ஷீல்ட் சௌஜன்யம்
1: விட்டாப்பிலில் ஏஜென்சிஸ்.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റും ആയതിന് ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.
4: ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം, കെ ജയകുമാറിൻ്റെ വരികൾ, സംഗീതം എ ജെ ജോസഫ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം. പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ധീര, ഗാനരചന പൂജൽ ഖാദർ, ഈണം പകർന്നത് രഘുകുമാർ.

ഒന്ന് രണ്ട് മൂന്ന് ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം. പോച്ചൽഖാദൻ്റെ വരികൾക്ക് രാജസേനൻ്റെ ഈണം.

0: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റും ആയതിനു ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.
1: ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ.
2: കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീത നിർദ്ദേശത്തിൽ, ചിത്രപാടിയ ഗാനം ചിത്രം പാവം പാവം രാജകുമാരൻ.
3: കണ്ടോ കാക്കാത്തിക്കിളി.

0: കൂട്ടുകാരി.
1: അമ്മ വളരെ മെലിഞ്ഞിട്ട് കൃഷകാത്രിയാണ്, വളരെ സൗമ്യാണ്. എങ്കിലും അച്ഛനേക്കാളും ശക്തിയായിരുന്നു അമ്മ. എല്ലാവർക്കും താങ്ങ, അച്ഛന് പോലും താങ്ങ അമ്മയായിരുന്നു. കണ്ടാൽ ആർക്കും മനസ്സിലാകില്ലെന്ന് മാത്രം.
2: ഇന്ന് കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ മാതൃദിനമായി ആചരിക്കുന്നു. ഈ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല അമ്മയോടുള്ള നമ്മുടെ സ്നേഹം. സുഗതകുമാരി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന്.
1: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റും ആയതിനു ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.

1908 അന്ന ജാർവിസ് എന്ന വനിത തന്റെ അമ്മ ആൻഡ്രീസ് ജാർവിസിനെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് മാതൃദിനം ആദ്യമായി ആഘോഷിച്ചത്. യു എസിലാണ് ലോകത്താദ്യമായി മാതൃദിനം കൊണ്ടാടിയത്.

0: നമ്മളിൽ ചിലർക്ക് അമ്മയേക്കാൾ പ്രിയം മുത്തശ്ശിയോടായിരിക്കും. മുത്തശ്ശിയെക്കുറിച്ചുള്ള ബാലാമണിയമ്മയുടെ ഓർമ്മകൾ ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും എടുത്തത്.
1: ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരുടെ മേൽനോട്ടത്തിലാണ് വളർന്നത്. സദവേ ക്ഷീണിച്ച അമ്മയെ കുട്ടികളുടെ ഭാരം ഏൽപ്പിക്കാൻ അവർക്ക് മടി തോന്നിയിട്ടുണ്ടാവും. അമ്മയൊത്താണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈശ്വര പ്രക്രിയയും ഒപ്പമാണ് വളർന്നത്. പണ്ടത്തെ അമ്മമാർ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അതുപോലെ ഞങ്ങളും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവരെ നിധിയായി കരുതുന്നു.

അമ്മ മധുരവും കരുണയും ത്യാഗവും നിറഞ്ഞ വാക്ക്. അമ്മയ്ക്ക് പകരം മറ്റൊന്നുമില്ല ഈ ലോകത്തിൽ. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും മക്കളെ ചേർത്ത് പിടിച്ച് മക്കളുടെ വിജയത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ത്യജിക്കുന്ന അമ്മ. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും വെളിച്ചവും ഊർജവും പകർന്നു നൽകുന്ന അമ്മ ഓരോ മക്കളുടെയും കൂട്ടുകാരിയാണ്.

0: അമ്മയെക്കുറിച്ച് മീര പറയുന്നത് കേൾക്കാം.
1: അമ്മയാണ് എന്നെ രാവിലെ എണീപ്പിക്കുന്നത്, അമ്മയാണ് എനിക്ക് എന്നെ കുളിപ്പിക്കുന്നതും, എനിക്ക് യൂണിഫോം ഇട്ടരുന്നതും, പിന്നെ എനിക്ക് ഫുഡ് തരുന്നതും, പിന്നെ എൻ്റെ തല കെട്ടിത്തരുന്നതും, സ്കൂൾ ബസ്സിൽ കൊണ്ടാക്കുന്നതും എൻ്റെ അമ്മയാണ്. എനിക്കുള്ള ലഞ്ച് സ്നാക്സ് എല്ലാം അമ്മ എനിക്ക് ഉണ്ടാക്കി ലഞ്ച് കിറ്റി തരും. പിന്നെ അമ്മ എനിക്ക് എന്നെ എൻ്റെ കൂടെ കളിക്കും. പിന്നെ നമ്മൾ കഥ പറഞ്ഞ് കളിക്കും. പിന്നെ നമ്മൾ പാട്ട് പാടും. അമ്മ നല്ല അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്.
0: ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിനോടൊപ്പം ഒരു അമ്മയും ജനിക്കുകയാണ്. ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാകുമ്പോൾ പ്രതിഫലം ഇച്ഛിക്കാതെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അമ്മയാണ്. മക്കളുടെ വളർച്ചയിൽ നിഴലായി കൂടെ നിൽക്കുന്നത് അമ്മയുടെ പ്രാർത്ഥനയും കരുതലുമാണ്.

0: നമ്മുടെ ആദ്യത്തെ ഗുരുവും വഴികാട്ടിയുമാണ് അമ്മ. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരുമ്പോൾ നമുക്ക് ആശ്വാസമായി തീരുന്നത് അമ്മയുടെ സാമീപ്യമാണ്. തന്നെ വിട്ടുപോയ അമ്മയെക്കുറിച്ച് അശ്വതിയുടെ ഓർമ്മകൾ.
1: അമ്മയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതും എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതും ഒക്കെ നമുക്കൊരു ആകപ്പാട് കൺഫ്യൂഷനാണ്. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഈ ലോകത്തേക്ക് വരാൻ കാരണക്കാരായവരിൽ ഒരാൾ, അതിൽ ഏറ്റവും പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരാൾ അമ്മ തന്നെയാണ്. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ മുതൽ നമ്മളെ അമൃതൂട്ടി വളർത്തി നമ്മളൊന്ന് ചെറുതായിട്ട് വീഴുകയോ നമ്മൾ കരയുകയോ ചെയ്താൽ പിടയുന്ന മനസ്സുമായിട്ട് നമ്മളെ കൊണ്ട് നടക്കുന്ന നമ്മുടെ അമ്മ. ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളൊരമ്മയാകുമ്പോഴാണ് അമ്മ നമ്മളെ എങ്ങനെയാണ് കൊണ്ട് നടന്നതെന്നുള്ളത് നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ഘട്ടം നമ്മൾ വളർന്ന ഒരു പക്വതയായി കഴിഞ്ഞ് നമ്മളൊരു ഫാമിലിയിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അമ്മയെ വിട്ടിട്ട് വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ

നമുക്ക് അന്നേരവും നമ്മൾ നമുക്കെന്തെങ്കിലും വിഷമമുണ്ടായാൽ നമ്മൾ ആദ്യം വിളിക്കുക അമ്മയാണ്. നമ്മളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ, അമ്മയുടെ അടുത്തേക്ക് തിരിച്ച് ഓടിപ്പോകാൻ നമ്മളൊരു വെമ്പൽ കൊള്ളും. കാരണം അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും സുരക്ഷിതമായൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അത് അലിഞ്ഞില്ലാതാവുകയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ തിരക്കുകൾ നല്ല തിരക്കായിട്ട്, അമ്മ ഒരു വളരെ മികച്ച രീതിയിൽ കുടുംബം നോക്കിക്കൊണ്ട് പോയൊരു വ്യക്തിയാണ്. ജോലി അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു മിടുക്കിയായ ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. അപ്പോൾ നമുക്ക് അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അമ്മ എപ്പോഴും നമ്മുടെ ഒരു റോൾ മോഡലായിരിക്കും. അപ്പോൾ അമ്മയെപ്പോലെ ആകണം എന്ന് ആയിരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. നമ്മളെപ്പോഴും അമ്മയെപ്പോലെ ആകാൻ ശ്രമിക്കാറുണ്ട്, ചെറുതിലെ തൊട്ടേ നമ്മൾ അങ്ങനെ ആയിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരു അത്താണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അമ്മ തന്നെയായിരിക്കും. നമുക്കുണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ അമ്മയുടെ പുറത്തായിരിക്കും തീർക്കുന്നത്. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറയുന്നത് ശരിക്കും അർത്ഥവത്തായ ഒരു വാക്കാണ്. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും എന്ന് നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം നമ്മൾ ഇറക്കി വെക്കുന്നത് നമ്മുടെ അമ്മയുടെ അടുത്താണ്. പക്ഷേ അത് അമ്മ മനസ്സിലാക്കും, അവളുടെ വിഷമമാണ്, അല്ലെങ്കിൽ അവൾക്ക് വേറെ എങ്ങും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൾ എന്നോട് തീർക്കുന്നതെന്ന് വ്യക്തമായിട്ട് അത് അമ്മമാർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. എൻ്റെ അമ്മ എന്നെ വിട്ടുപോയിട്ട് 4 മാസമാകുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ എന്ന് പറയുമ്പം ഞാൻ ഇമോഷണലായി പോകും സംസാരിക്കും. കാരണം വളരെ ഞാൻ അതിൽ നിന്നും മാറി വന്നിട്ടില്ല. ആ ഒരു ആഘാതത്തിൽ നിന്നും എനിക്ക് ഇതുവരെയും ഒരു മുക്തി നേടാൻ സാധിച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു ഏറ്റവും ഒരു തൃപ്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അവസാന കാലത്ത് എൻ്റെ അമ്മ എന്നെ എങ്ങനെ കൊണ്ടു നടന്നു കരുതലോടെ, അതേ കരുതലോടെ എനിക്ക് എൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും തൃപ്തിയായിട്ടുള്ളൊരു സംഭവം. എല്ലാവരും മനസ്സിൽ വെക്കേണ്ടുന്നൊരു കാര്യം, അത് അച്ഛനായാലും അമ്മയായാലും, എങ്കിലും ഇപ്പം മാതൃദിനമായതുകൊണ്ട് ഞാൻ അമ്മയുടെ കാര്യം പറയുന്നു എന്ന് മാത്രം. അമ്മമാരെ നമ്മളെ എങ്ങനെ അവർ സംരക്ഷിച്ചു അതിലൊരു പടി മുകളിലായിരിക്കണം തിരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടുന്ന സംരക്ഷണവും കരുതലും. എന്നിൽ മാത്രമേ നമുക്ക് പിന്നീടൊരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നമുക്ക് മനസ്സ്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ് നിറഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം എൻ്റെ അമ്മയെ അത്രത്തോളം ഭംഗിയായിട്ട് എനിക്ക് നോക്കാൻ സാധിച്ചു എന്നുള്ളൊരു തൃപ്തി, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ പറയുക.

മക്കളുടെ ആദ്യത്തെ വിളി, ആദ്യത്തെ ചുവട്, ആദ്യത്തെ പാഠം, ഇതിനെല്ലാം സാക്ഷിയാകുന്നത് അമ്മയുടെ നിറഞ്ഞ പുഞ്ചിരിയാണ്. തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കുഞ്ഞിനെ ഉറക്കുന്ന, തൻ്റെ വിശപ്പ് മാറ്റിവെച്ച് മക്കൾക്ക് അന്നം നൽകുന്ന നിസ്വാർത്ഥതയുടെ പേരാണ് അമ്മ.

0: രശ്മി ഗിരീഷ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു.
1: ഓൾ വിമൻ ബിക്കം ലൈക് ദിയർ മദേഴ്സ്, ദാറ്റ്സ് ദിയർ ട്രാജഡി, നോ മാൻ ഡസ് ദാറ്റ്സ് ഹിസ്. ഓസ്കാർ വൈൽഡിന്റെ പ്രശസ്തമായ ഒരു ചൊല്ലാണിത്. മിക്ക സ്ത്രീകളുടെയും ജീവിതത്തോട് വളരെ ചേർത്ത് വെക്കാവുന്ന ഒന്നാണിതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ അമ്മ എനിക്കൊരു റോൾ മോഡൽ ഫിഗർ തന്നെയായിരുന്നു. കർക്കശക്കാരിയായ ഒരു അധ്യാപിക ആയിരുന്നുവെങ്കിലും അമ്മയുമായുള്ള എന്റെ ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു. 80-90 കാലത്ത് ബാല്യകൗമാരങ്ങൾ കടന്നുപോയ പെൺകുട്ടികളുടെ മുന്നിൽ അരുതുകൾ

അവരുടെ ഒരു വലിയ ലോകമുണ്ടായിരുന്നു. അവിടെ അച്ചടക്കത്തിന്റെ അതിർവരമ്പുകൾ തീർത്ത് അവരുടെ അമ്മമാരും ഉണ്ടായിരുന്നിരിക്കണം. എന്റെ കാര്യത്തിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുതിർന്ന് അമ്മയോട് എതിർത്ത് പറയാനുള്ള ഒരു ശേഷി വന്നത് മുതൽ ഞാനും അമ്മയും തമ്മിൽ ഒരുപാട് ഫ്രിക്ഷൻസും ഒരുപാട് കോൺഫ്ലിക്ട്സും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ബാക്ക് ഓഫ് മൈ മൈൻഡ് അമ്മയുടെ ഒരു വ്യക്തിത്വം തിളങ്ങി നിൽക്കുമായിരുന്നു. ഞാൻ എന്റെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നെല്ലാം പഠിച്ചത് അമ്മയിൽ നിന്നാണ്. അമ്മ വളരെ വലിയൊരു പാഠപുസ്തകമായിരുന്നു എനിക്ക്. ഇന്ന് അമ്മ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല എങ്കിലും ജീവിതത്തിലെ വലുതും ചെറുതുമായ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അമ്മയുടെ സാന്നിധ്യം ശക്തമായ ഒരു ഉൾവിളിയായി ഞാൻ അനുഭവിക്കാറുണ്ട്. ജീവിതത്തിന്റെ കാവൽ മാലാഖയായി അമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു.

പുതിയ കാലത്തെ അമ്മ പരമ്പരാഗതമായി നാം കണ്ടിരുന്ന അമ്മ സങ്കല്പങ്ങളിൽ നിന്ന് ഏറെ മുന്നിലാണ്. വീടിനുള്ളിലെ നാല് ചുവരുകൾക്കിടയിൽ ഒതുങ്ങി നിൽക്കാതെ ലോകത്തെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന കരുത്തുള്ള വ്യക്തിത്വമായി അമ്മ മാറിക്കഴിഞ്ഞു. ഇന്നത്തെ അമ്മമാർ ഒരേ സമയം മികച്ച ഉദ്യോഗസ്ഥരും ഉത്തരവാദിത്തമുള്ള വീട്ടമ്മമാരുമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനൊപ്പം തന്നെ മക്കളുടെ കാര്യങ്ങളിലും വീട്ടുജോലികളിലും അവർ കൃത്യമായി ഇടപെടുന്നു. സാങ്കേതിക വിദ്യകളിൽ പരിജ്ഞാനം നേടിയവരാണ് ഇന്നത്തെ അമ്മമാർ. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസുകൾ നിയന്ത്രിക്കാനും ഡിജിറ്റൽ ഇടപാടുകൾ നടത്താനും പുതിയ വിവരങ്ങൾ ഇന്റർനെറ്റിലൂടെ കണ്ടെത്താനും അവർക്ക് പ്രാവീണ്യമുണ്ട്. മക്കളെ ഡിജിറ്റൽ ലോകത്തെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഇന്നത്തെ അമ്മമാർക്ക് കഴിയുന്നതും അതുകൊണ്ടാണ്. ഇന്നത്തെ അമ്മമാർ മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. ഇത് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ മാനസിക വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. സ്വന്തം മാനസികാരോഗ്യം സംരക്ഷിച്ചാൽ മാത്രമേ കുടുംബത്തെ നന്നായി നോക്കാൻ കഴിയൂവെന്ന് അമ്മമാർ തിരിച്ചറിഞ്ഞ കാലമാണിത്. അതുകൊണ്ട് തന്നെ ത്യാഗത്തിൻ്റെ മാത്രം പ്രതീകമായിരുന്ന അമ്മ ഇന്ന് സ്നേഹത്തോടൊപ്പം തന്നെ കരുത്തിൻ്റെയും അറിവിൻ്റെയും കൂടി അടയാളമാണ്. കാലം മാറുമ്പോൾ നമ്മൾ വളരുമ്പോൾ പലപ്പോഴും ഈ തണലിനെ നമ്മൾ മറന്നു പോകാറുണ്ടോ? തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആ വലിയ സ്നേഹത്തെ വാക്കിനാൽ പോലും തലോടാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. മക്കളുടെ ഒരു നോക്കിനായി, ഒരു ഫോൺ വിളിക്കായി കാത്തിരിക്കുന്ന എത്രയോ അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ദൈവത്തിനു പോലും മറ്റൊരു സൃഷ്ടിയില്ല. വാർദ്ധക്യത്തിൻ്റെ തളർച്ചയിൽ ആ കൈകൾ വിറയ്ക്കുമ്പോൾ, ഓർമ്മകൾ മങ്ങുമ്പോൾ കൈപിടിച്ച് കൂടെ നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം നമ്മൾ ഒന്നുമല്ലാതിരുന്ന കാലത്ത് നമ്മെ ചേർത്തു പിടിച്ചത് ആ കൈകളാണ്. അമ്മയ്ക്ക് വേണ്ടത് പണമോ ആഡംബരമോ ഒന്നുമല്ല, മറിച്ച് മക്കളുടെ സാമീപ്യവും പരിഗണനയുമാണ്. മാതൃദിനം എന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ആഘോഷിക്കേണ്ട ഒന്നല്ല. നമ്മുടെ തിരക്കുകൾക്കിടയിലും ആ സ്നേഹത്തെ ഓർമ്മിക്കുവാനും അമ്മമാർ അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും സ്നേഹവും നൽകാനും നമുക്ക് സാധിക്കണം. അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അമ്മയില്ലാത്ത വീട് ശൂന്യമാണെന്ന്

പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. ഓരോ വീടിനെയും സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടും നിറവുള്ളതാക്കി മാറ്റുന്ന ഓരോ അമ്മയ്ക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ.

അമ്മയ്ക്കായി മാതൃദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. നിർവഹണം ഐശ്വര്യ, രചന അജിത അരവിന്ദ്.

0: കൂട്ടുകാരി.
1: ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563231, 9496593231. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി മെയ് 11, അതായത് വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
1: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി.
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
6: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
8: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
9: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു.
10: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
11: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
12: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
11: എന്നിട്ട്?
12: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
10: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
12: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
10: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി

ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അനുപല്ലവി എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയ ഗാനം. ഗാനരചന ബി. ചിത്രമല്ല, സംഗീതം കെ. ജെ. ജോയ്.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

പപ്പു എന്ന ചിത്രത്തിനു വേണ്ടി വാണിജ്യറം നയിച്ച സംഘഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്. ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാം ഈണം പകർന്ന് ജയചന്ദ്രനും ജാനകിയും പാടിയ ഗാനം. ചിത്രം അർച്ചന ടീച്ചർ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

പൂവച്ചൽ ഖദർ എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ചൂള. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. കൈതപ്രം എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന്, യേശുദാസ് പാടിയതാണ്.

തുടർക്കഥ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഈ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് പി വെങ്കടേഷ്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും വെള്ളി വെളിച്ചത്തിൽ തുടർന്ന് കേൾക്കാം.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: റസീന.
1: സ്ഥലം?
2: ട്രിവാൻഡ്രം.
1: എവിടെയാണ്?
2: ആര്യനാട്.
1: ഇന്നിങ്ങനെ കൂട്ടുകാരോടൊപ്പം മ്യൂസിയത്തെ ചുറ്റിക്കറങ്ങാനൊക്കെ ഇറങ്ങിയതാണോ?
2: അല്ല, ഞങ്ങള് ഇന്റേൺഷിപ്പ് ചെയ്യണം അവിടെ. അപ്പൊ കുറച്ച് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഇറങ്ങിയതാ.
1: ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്?
2: ഞങ്ങള് ബി എ ഹിസ്റ്ററി, സെക്കൻഡ് ഇയർ.
1: ബി എ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു?
2: ഇഷ്ടപ്പെട്ടോ ചോദിച്ചാ കുഴപ്പമില്ല.
1: പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ ഹിസ്റ്ററി തന്നെ എടുക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം.
2: പ്ലസ് ടുവിൽ കയറാൻ വേണ്ടിയിട്ട്, അതായത് പ്ലസ് വണ്ണിന് തുടങ്ങുമ്പോൾ ഹിസ്റ്ററി കണ്ടിന്യൂസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടു ആയപ്പോൾ എനിക്ക് സൈക്കോളജി പഠിക്കണമെന്നുണ്ടായിരുന്നു. അഡ്മിഷന് കൊടുത്തിട്ട് കിട്ടിയില്ല. പിന്നെ നമുക്ക് എഫ് യു ജി പി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈനറായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സൈക്കോളജി അങ്ങനെ പഠിച്ച്.
1: എവിടെയാണ് പഠിക്കുന്നത്?
2: വുമൻസ് കോളേജ് വഴുതക്കാട്.
1: ഇപ്പോൾ നിങ്ങൾക്ക് കോളേജ് അവധിയാണോ?
2: ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവധി. 20-ാം തീയതി എക്സാം തുടങ്ങും.
1: അപ്പോൾ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു?
2: ഒന്നും ആയിട്ടില്ല, കാരണം ഇതൊക്കെ ഇവിടെ വരണോണ്ട് തന്നെ അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല.
1: പഠിക്കുന്നൊക്കെ കമ്പൈൻ സ്റ്റഡി ഒക്കെ ആണോ?
2: കമ്പൈൻ സ്റ്റഡി ഒന്നുമല്ല, വീട്ടില് നമ്മള് നോട്ട്സ് ഒക്കെ എടുത്ത് കുറച്ച് സമയക്കല്ലേ കിട്ടും. അതുകൊണ്ട് തന്നെ
1: അവരൊരു വീട്ടിലിരുന്ന് പഠിക്കും.
2: വീട്ടിലിരുന്ന് പഠിക്കും.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് ഉമ്മ, പാപ്പ, എനിക്കൊരു അനിയത്തി, പിന്നെ ഞാനും.
1: അനിയത്തി എത്രാം ക്ലാസ്സിലാണ്?
2: അവള് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു.
1: ഏത് വിഷയമാണോ?
2: പി എച്ച് എസ് സി കൊമേഴ്സ്.
1: ഇപ്പൊ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ എന്തൊക്കെയാണ് ഇപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ?
2: ഫ്രീ ടൈം കിട്ടുമ്പം പാട്ട് കേൾക്കും, പിന്നെ എന്താ എന്തെങ്കിലും സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണും. അതൊക്കെ തന്നെ.
1: പാടുന്നതാണോ?
2: അല്ല, പാടൂല.
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
2: ആ, പാട്ടുകളൊക്കെ ഇഷ്ടമാണോ?
1: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: ലയൺസിലുമേലെ ചിരിമണിമുല്ല എന്ന് പറയുന്ന പാട്ട്.
1: അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
2: താങ്ക് യു. ഓക്കെ.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ധനലക്ഷ്മി.
0: നല്ല പേരാണല്ലേ. സ്ഥലം?
1: സ്ഥലം നെയ്യാറ്റിങ്ങര.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാൻ ഐടി ഫീൽഡാണ്.
0: എവിടെയാണ്?
1: ബാംഗ്ലൂർ.
0: ഇപ്പോ നാട്ടില് ലീവിന് വന്നാണോ?
1: ആ, ഞാൻ ഇപ്പൊ ലീവിനായിട്ട് വന്നത്.
0: എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതമൊക്കെ?
1: ബാംഗ്ലൂർ ഞാൻ ഇപ്പൊ പോയിട്ട് രണ്ടു മൂന്ന് മാസം ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ പോയിട്ട് ഫസ്റ്റ് ലീവിനായിട്ട് വന്നത്. കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്.
0: അവിടെ എങ്ങനെയാണ് ജീവിത രീതിയൊക്കെ?
1: ഞങ്ങളവിടെ ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരായിട്ട് ഗേൾസ് മൊത്തത്തിൽ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിൽ അവർ തന്നെ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. വേറെ സ്റ്റേയുടെ കാര്യങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ ജോലിയും വർക്കൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഓക്കെയാണ്.
0: ഫുഡ് എങ്ങനെ, നിങ്ങൾ തന്നെ പാചകം ചെയ്യുമോ അതോ അവിടെ?
1: ഞങ്ങൾക്ക് ഹോസ്റ്റലിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്ന് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ഫുഡും കഴിക്കുന്നുണ്ട്, രണ്ടും മിക്സ്ഡ്.

0: അപ്പോൾ ഇപ്പോൾ പാചകം ചെയ്യുമ്പോൾ എളുപ്പം എന്തൊക്കെയാണ്?
1: ഞങ്ങളവിടെയോ, ഞങ്ങളവിടെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന,
0: ഇപ്പൊ ആർക്കും സമയമില്ലല്ലോ അല്ലേ?
1: ആ ഇല്ല, ഞങ്ങളോട് പെട്ടെന്ന് ഒരു പയറങ്ങഞ്ഞി ഉണ്ടാക്കും.
0: അടിപൊളി സാർ,
1: നല്ലതാ. അച്ചാറുണ്ട്, അച്ചാറും പയറങ്ങഞ്ഞി, അത് മതി
0: നമുക്ക് മലയാളികൾക്ക്. അത് മതി,
1: അത് മതി, അത് മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും.
0: അവിടെ കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടോ, അതൊക്കെ പരീക്ഷിച്ചോ?
1: അവിടെ സത്യം പറഞ്ഞ ഈ പൊങ്കൽ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് കൂടുതലുള്ള ആ ഒരു ഏരിയയിൽ.
0: അല്ലാതെ ഇപ്പോൾ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും?
1: ബിരിയാണി ഉണ്ട്, ഞങ്ങൾ പിന്നെ അത്രയും തുടങ്ങിയിട്ടില്ല. ഇവിടത്തോട്ട് ഇങ്ങനെ കറങ്ങാനായിട്ട്
0: ശ്രമത്തിലാണ്. അല്ലേ,
1: ശ്രമത്തിലാണ്, ഇതൊരു കണ്ട് ഇറങ്ങി തുടങ്ങിയിട്ടില്ല.
0: അവിടെ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയോ?
1: ആ, ഞങ്ങൾ ഇലക്ട്രോൺ സിറ്റി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മാളിൽ പോയി വാഴ മൂവി കണ്ടിട്ടൊക്കെ വന്നു. ഞങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ടൈം ഇറങ്ങിയ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി.
0: വേറെ എവിടെ പോയില്ല?
1: വേറെ എവിടെ അങ്ങനെ പോയിട്ടില്ല. പോണം.
0: ഇന്നിനി എന്തൊക്കെയാണ് പരിപാടികളൊക്കെ?
1: ഇന്നിനി വരുന്നില്ല, ഇന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ഫ്രണ്ട്സായിട്ട് ഒന്ന് കണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ.
0: അനിയനൊക്കെ എത്ര?
1: പ്ലസ് ടു എക്സാം എഴുതിയേക്ക.
0: പാടുന്ന ആളാണോ?
1: അല്ലല്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ?
1: ഏയ്, ഇല്ലല്ല, പാടുന്ന ആളല്ല, പക്ഷെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: മെലഡിയാണോ, അടിച്ചുപൊളിയാണോ?
1: എല്ലാ ടൈപ്പും മെലഡീസ് അങ്ങനെ. പിന്നെ കൂടുതൽ തമിഴ് പാട്ട്, മലയാളം പാട്ട് അങ്ങനെ മിക്സഡ് ആണ്.
0: ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ചോദിച്ചാൽ?
1: പാട്ടുകാരി ചിത്രാമ്മ ഇഷ്ടം.
0: ഗായകനാണെങ്കിൽ?
1: പഴയതിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ യേശുദാസ്, പുതുതാണെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ആശാൻ മൂലുള്ള കുഞ്ഞിക്കവൾ മേഘമേ ആ പാട്ടും.
0: നമ്മുടെ സൂര്യ സന്തോഷ് പാടിയ ഒരു ഹിറ്റ് ഗാനമാണല്ലേ, ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: നൗഫിയ.
0: സ്ഥലം?
1: ട്രിവാൻഡ്രം തന്നെ, ആര്യനാട്.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: പഠിക്കുക, ഡിഗ്രി, BA ഹിസ്റ്ററി.
0: ഇപ്പോ വെക്കേഷൻ ആണോ?
1: വെക്കേഷൻ അല്ല, ഇന്റേൺഷിപ്പാ.
0: ഇപ്പോ വേനൽക്കാലത്ത് എവിടെയെങ്കിലും യാത്രയൊക്കെ പോയായിരുന്നു?
1: ഇല്ല, ഫുൾ ബിസി ആയിരുന്നു.
0: അപ്പോ ഫ്രണ്ട്സിനോടൊപ്പം ഒന്നും അങ്ങനെ യാത്രകളൊന്നും ചെയ്യാറില്ല?
1: ഇവിടെ വന്നത് തന്നെ.
0: തിരുവനന്തപുരത്ത് ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്?
1: ഒട്ടുമിക്ക എല്ലായിടത്തും പോയിട്ടുണ്ട്.
0: അപ്പൊ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചോദിച്ചാ?
1: വേളി.
0: എന്താണ് വേളി ഇഷ്ടപ്പെടാനുള്ള കാരണം?
1: അല്ലെ, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതുകൊണ്ട്
0: ബീച്ചൊക്കെ ഇഷ്ടമാണല്ലേ. ഡ്രീം പ്ലേസ് ഒക്കെ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം?
1: ലക്ഷദ്വീപ് പോകണമെന്ന് വലിയ ആഗ്രഹം.
0: വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഇപ്പൊ ഞാനും അമ്മയും അപ്പായും മാത്രം.
0: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: പാട്ട് കേൾക്കും, അത് തന്നെ അല്ലാതെ വേറെ.
0: ഇപ്പോ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
1: അങ്ങനെയൊന്നുമില്ല.
0: പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ?
1: ഇടയ്ക്കൊക്കെ ഫോണില്.
0: ഫോണ് തന്നെ? മൊബൈൽ ഫോണിന്റെ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു കാലമാണല്ലേ.
1: അതെ.
0: അപ്പൊ റീൽസ് ഒക്കെ ചെയ്യാറില്ലല്ലോ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
1: കുഴപ്പമില്ല.
0: കോളേജിലെ ഒരു വൈബൊക്കെ എങ്ങനെയാണ്?
1: കൊള്ളാം.
0: കോളേജിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ?
1: ഞാനങ്ങനെ വലുതായിട്ട് ഒന്നിനും.
0: കോളേജിൽ ഇപ്പോ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ആണോ? അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ഇല്ല.
0: അതിലൊക്കെ പങ്കെടുക്കണം? പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടുപേരും ഒന്ന് ശ്രമിച്ചു
1: നോക്കിയാ.
0: പാട്ട് വന്നാലും?
1: ഇല്ല, വരൂല.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ഓ.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാലേ ഇത് പറയാം?
1: വാഴേ മൂവിയിൽ.
0: അപ്പൊ നമുക്ക് വാഴ മൂവിയിലെ ഒരു ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 26, ശകവർഷം 1948, വൈശാഖം 19, 2026 മെയ് മാസം 9 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:45. എഫ് എം ബാൻഡിൽ 101.4 MHz ഇന്നലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പതിവ് പോലെ സ്പൈസ് എഫ്എമ്മിൽ ആദ്യം ചോദ്യോത്തരവേളയാണ്. ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന വ്യക്തി ഒരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെയും ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. ആരാണ് ചരിത്രത്തിൽ ഇടം നേടിയ ആ വ്യക്തി? ഉത്തരം: സുകുമാർ സെൻ. 1950 മാർച്ച് 21 മുതൽ 1958 ഡിസംബർ 19 വരെ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഇദ്ദേഹം സുഡാനിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും പ്രവർത്തിച്ചു. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ: ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് 5:55 അറിയിപ്പുകളിലും തുടർന്ന് 7:59 ഒരിക്കൽ കൂടിയും കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് എഫ് എമ്മിൽ നിന്നും ഇനി നമ്മൾ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേൾക്കാൻ പോകുന്നത്. ആദ്യ ഗാനം വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജെ ശ്രീകുമാറും സ്വർണലതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഒരു ഗാനമാണ് വന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനം രചിച്ചത് ഷിബു ചക്രവർത്തി, ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

ഇനി അപ്പു എന്ന ചിത്രത്തിലെ ഗാനമാണ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സുന്ദരരാജൻ, പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന്.

0: ഫയർ എഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: സമയം 5 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. 101.4 സ്പൈസ് എഫ്എമ്മിൽ നിന്നും ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം രാജ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണും അൽക്ക യാഗ്നിക്കും പാടിയത്.

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തമ്പുരാൻ പാട്ട് അവതരിപ്പിക്കുന്നത് ആലിയാട് ബി രമണൻ നായർ.

0: പൊല്ലാത്തവനെന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും വാണി ജയറാമും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം യേശുദാസും വാണി ജയറാമും പാടിയത്, ചിത്രം ഒത്തയടി പാതയിലെ.
1: ഒന്നത്താ എങ്കേ പാകര ഒന്നത്താ അട ഒന്നത്താ

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളുടെ ആദ്യം ഇന്നത്തെ ചോദ്യവും ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ത്രിപുര. ഒരിക്കൽ കൂടി പറയാം, ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം രാത്രി 7:59 ഒരിക്കൽ കൂടി കേൾക്കാം. ഇനി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാട്ടുകുടിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ബാബു പി ചാക്കോ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി. ഇതിൽ കുഞ്ചുതണ്ടി ദേശീയം വായനശാലയിലെ നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 8 മണിക്ക് നാടകം ഔറംഗസീബ്, രചന പി ശോഭ, സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി. 8:30 ചലച്ചിത്രഗാനങ്ങൾ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായികലോകം, 9:30 ഹൃദയരാഗങ്ങൾ, വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക്

ചലച്ചിത്ര ഗാനം. ഇനി നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4 മണിക്ക് തമിഴ്മാലയിൽ, 4:30 ചലച്ചിത്രഗാനങ്ങൾ, 5 മണിക്ക് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 വാർത്താ തരംഗിണി, 5:45 ലളിതഗാനങ്ങൾ, 5:55 അറിയിപ്പുകൾ, 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8 മണിക്ക് നാട്ടുചിന്ത്, 8:30 ചലച്ചിത്രഗാനം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട്, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026, 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി.

ഇന്ന് 6:50 കിസാൻ വാണിയിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാട്ടുകുടിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ബാബു പി ചാക്കോ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടിയിൽ കുഞ്ചിത്തണ്ണി ദേശീയം വായനശാലയിലെ നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 8:00 നാടകം ഔറംഗസേബ്, രചന പി ശോഭ, സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി. 9:30 ഹൃദയരാഗങ്ങൾ, വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. ഇതോടെ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം, സമയം 6 മണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ശുഭയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും സുജാതയും പാടിയത്. രചന പി കെ ബാബുരാജ്, സംഗീതം ജോൺസൺ.

0: In the recent assembly polls, required the majority mark of 118 in the 234-member house to form a new government. The party said both the VCK and the IUML have extended unconditional support to it for government formation. Vijay, who won from two assembly constituencies, will have to vacate one seat, reducing TVK's strength to 107. The combined strength of the supporting parties, including Congress with five MLAs and CPI, CPIM, VCK and IUML with two MLAs each, stands at 13. India has conducted a successful flight trial of an advanced Agni missile with MIRV, Multiple Independently Targeted Re-entry Vehicle System, from Dr. APJ Abdul Kalam Island in Odisha. In a social media post, the Defence Ministry said the missile was flight tested yesterday with multiple payloads targeted to different targets spatially distributed over a large geographical area in the Indian Ocean region. Defence Minister Rajnath Singh said the successful flight test will add an incredible capability to the country's defence preparedness against the growing threat perceptions. The Enforcement Directorate, ED, has arrested Punjab Cabinet Minister Sanjeev Arora in connection with an alleged money laundering case involving Hampton Sky Realty Limited. Earlier, the ED had conducted operations at five locations in Delhi, Gurugram and Chandigarh in connection with the case. Prime Minister Narendra Modi will visit Karnataka and Telangana tomorrow. At around 11 a.m., the Prime Minister will participate in the 45th anniversary celebrations of the Art of Living in Bengaluru. Thereafter, Prime Minister Modi will travel to Hyderabad to lay the foundation stone and inaugurate multiple development projects worth around 9,400 crore rupees in Telangana. The Prime Minister will embark on a two-day visit to Gujarat starting tomorrow. On Monday, Mr. Modi will participate in Somnath Amrit Mahotsav, marking the 75th anniversary of the Somnath Temple's restoration. The government has announced the winners of the National Panchayat Awards 2025. 42 panchayats from across the country selected for the honours, according to the Ministry of Panchayati Raj, Karnataka has secured the highest number of awards with 6 panchayats, followed by Andhra Pradesh and Odisha with 5 awards each. The award distribution ceremony will be held in New Delhi on the 3rd of next month. The Indian Meteorological Department, IMD, has forecast heat wave conditions at isolated places over Gujarat and West Rajasthan. The weather agency predicted heavy rainfall over Kerala, Lakshadweep, South Karnataka, Tamil Nadu, Puducherry and Karaikal during the next 2 to 3 days. The IMD has issued a yellow alert in 9 districts of Kerala today. In archery, Sahil Jadhav won a bronze medal in the men's individual compound event at the World Cup 2026 Stage 2 in Shanghai, China today. The 25-year-old Maharashtra archer defeated Denmark veteran player cum coach Martin Damsbo 147-144 in the bronze medal playoff. The Wrestling Federation of India, WFI, today issued a show cause notice to grappler Vinesh Fogat, accusing her of indiscipline and anti-doping rule violations. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Kozhikode Jilla Vrittantham.
2: കോഴിക്കോട് ജില്ലയിലെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം, പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരനെ ഏൽപ്പിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിക്കാനും കോർപ്പറേഷനോട് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റീൽ പ്ലാന്റിന്റെ സാങ്കേതിക അനുമതി ലഭ്യമാക്കാനും നിർദ്ദേശം നൽകി. വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ ബയോമൈനിങ് വഴി ശാസ്ത്രീയമായി നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ വിപുലീകരിക്കാനും കോഴിക്കോട് ബീച്ചിൽ ബയോവേസ്റ്റ് നീക്കം ചെയ്യാനുള്ള സാധ്യതകൾ പരിശോധിക്കാനും കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ ടി രാകേഷ്, കോഴിക്കോട് കോർപ്പറേഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കിസ് ടീച്ചർ അധ്യക്ഷയായി.

0: പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലാമണി, ജില്ലാ പഞ്ചായത്തംഗങ്ങളായ ടി കെ സിബി, ബാബു കപ്പുറത്ത് കണ്ടി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ആർ രത്നേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാധാകൃഷ്ണൻ, സെക്രട്ടറി വി കെ മുരളി എന്നിവർ സംസാരിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ശൈലേഷ്, ദാരിദ്ര്യ ലഘൂകരണ പ്രൊജക്ട് ഡയറക്ടർ വി ജസീർ, റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ടി അബ്ദുൽ നാസർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹോമിയോപ്പതി ദിനാചരണം സംഘടിപ്പിച്ചു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ബി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ ഒ സദാശിവം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധന, വിവിധ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ക്യാമ്പ്, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കിയ മെഗാ മെഡിക്കൽ എക്സിബിഷൻ, ഹോമിയോപ്പതി മരുന്ന് നിർമ്മാണ പ്രക്രിയയും അവയുടെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണവും പരിപാലനവും സംബന്ധിച്ച പവർ പോയിന്റ് പ്രസന്റേഷൻ, മെഡിക്കൽ ക്വിസ്, വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രാജീവ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മീൻ വയലിൻ, ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ പി എം സിനി, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അസീസ്, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി ജെ സോണി, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന പി ത്യാഗരാജ്, ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി, സൂപ്രണ്ട് ഡോക്ടർ ബി റിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധ അവതരണവും നടന്നു. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം എ ഡി എം പി അഖിൽ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം അധ്യക്ഷനായി, എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി കെ ഷാജി, ജില്ലാ നഴ്സിംഗ് ഓഫീസർ സി പത്മിനി, കോഴിക്കോട് ജി എം എച്ച് എസ് സി സൂപ്രണ്ട് ഡോക്ടർ സരള നായർ, കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ പി ശൈല, ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പി ജി സന്തോഷ് എന്നിവർ സംസാരിച്ചു. മെയ് 12 വരെ നീളുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ജലശുചീകരണം, സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ, സ്കൂളുകളുടെ കിണറുകളുടെയും കുടിവെള്ള ടാങ്കുകളുടെയും വൃത്തി ഉറപ്പുവരുത്തൽ, പുഴകളുടെയും കനാലുകളുടെയും ശുചീകരണം, ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കൽ, അഴുക്ക് ജല വൃത്തിയാക്കൽ, റോഡ് സുരക്ഷ, കടൽഭിത്തി നിർമ്മാണം, മഴക്കാല രോഗ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. എല്ലാ ഫയർ സ്റ്റേഷനുകളിലും ആവശ്യ സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ എസ് സജിത്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കാവ്യാഞ്ജലി. ജി ശങ്കരക്കുറുപ്പിൻ്റെ പൊൻചിലമ്പ് എന്ന കവിത എൽ പ്രമീള ചൊല്ലുന്നു.

0: ഗോവ മോഹൻബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA മാരായ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. വിടുതലെ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. രണ്ട് VCK MLA മാരുടെ പിന്തുണാ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA മാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ശുദ്ധിറാം തുടു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3-ാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുക്കാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39-അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം, കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
0: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും

0: AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്യദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളലിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. അരിക്ക് വേണ്ടി അന്യസംസ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മലയാളിക്ക് ഒരു പാഠപുസ്തകം പോലെ സ്വന്തം അധ്വാനം കൊണ്ട് മറുപടി നൽകുകയാണ് ഒരു അതിഥി തൊഴിലാളി. തരിശായി കിടക്കുന്ന നമ്മുടെ പാഠശേഖരങ്ങൾ നോക്കി നെടുവീർപ്പെടുന്നവർക്ക് മുന്നിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് സിയ.

തന്റെ വിയർപ്പൊഴുക്കി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ വടകര തിരുവള്ളൂരിലെ പാടത്ത് നൂറുമേനി വിളയിച്ചെടുത്തത് വെറും നെല്ലല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ ശുഭപ്രതീക്ഷകളാണ്. 12 വർഷം മുൻപാണ് ബീഹാർ കിഷൻഗഞ്ച് സ്വദേശിയായ ഈ യുവാവ് തൊഴിൽ തേടി കേരളത്തിലെത്തിയത്. തിരുവള്ളൂർ ശാന്തിനഗറിലെ 2 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. ബംഗാളിൽ നിന്ന് വിത്തെത്തിച്ച് പകലന്തിയോളം മണ്ണിൽ പണിയെടുത്തു. ഫലമോ, 2 ടൺ നെല്ലാണ് ഈ കർഷകൻ കൊയ്തെടുത്തത്. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങിയുണക്കി സ്വന്തമായി അരിയാക്കി മാറ്റുകയും അത് വിൽക്കുകയും ചെയ്യുന്നു. നെല്ലും അരിയും മാത്രമല്ല, പശു വളർത്തലിലൂടെ കേരളത്തിന്റെ പഴയ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അതിഥി കർഷകൻ. നമ്മുടെ തൊടിയിലും പാടത്തും നന്മയുടെ പച്ചപ്പ് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറുനാട്ടിൽ നിന്നെത്തി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ ഉൾഹക്. നിർണായക സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ ധീരമായ ഇടപെടലിനെ കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റെല്ലാ ജീവനുകളുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അഗ്നിരക്ഷാസേന. ഭക്ഷണവും വെള്ളവുമില്ലാതെ 50 മണിക്കൂറിലധികം നേരം പാറയിടുക്കിൽ കുടുങ്ങിപ്പോയ ആട്ടിൻകുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ വരാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. എറണാകുളം ജില്ലയിലെ പിറവം ആനമുന്തി കവലയ്ക്ക് സമീപമുള്ള ഒരു ക്രഷറിലെ ആഴമേറിയ പാറയിടുക്കിലാണ് ഈ ആട്ടിൻകുട്ടി കുടുങ്ങിയത്. മല കയറുന്നതിനിടയിൽ അബദ്ധത്തിൽ വഴുതി വീണതായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പിറവത്തുനിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് ക്രെയിനിൽ വല ഘടിപ്പിച്ച് രക്ഷാപ്രവർത്തകർ താഴേക്കിറങ്ങുകയായിരുന്നു. അഗ്നിരക്ഷാസേനാംഗങ്ങളായ കെവിൻ ആന്റണിയും രാംരാജും ചേർന്ന് ജീവൻ പണയപ്പെടുത്തി നടത്തിയ ശ്രമത്തിനൊടുവിൽ ആട്ടിൻകുട്ടിയെ സുരക്ഷിതമായി മുകളിലെത്തിച്ചു. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാസേന പുലർത്തുന്ന അർപ്പണബോധവും കഠിനാധ്വാനവും പ്രശംസനീയമാണ്. ഇതിലൂടെ ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ഇവർ നൽകുന്നത്. അഗ്നിരക്ഷാസേനയുടെ ഇത്തരം ഇടപെടലുകൾ പൊതുജനങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വഴിമുട്ടി നിൽക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് താങ്ങായി എത്താൻ ഇവർ ഉണ്ടെന്നത് ഓരോ പൌരനും നൽകുന്ന ധൈര്യം ചെറുതല്ല. കായൽ കാറ്റേറ്റ് ഒരു ചൂട് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. എന്നാൽ ആ ചായ തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് പകരം ചായ ഇങ്ങോട്ട് വന്നാലോ? കായലോളങ്ങളിലുലഞ്ഞ് ചായയുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വഞ്ചി ചായക്കടയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. കായൽപ്പരപ്പിലൂടെ തന്റെ 75-ാം വയസ്സിലും വഞ്ചി തുഴഞ്ഞ് ചായ വിളമ്പുന്ന ശാന്തമ്മ. കുമരകത്തെ ശാന്തമായ ഓളപ്പരപ്പിൽ 10 വർഷത്തിലധികമായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാഴ്ചയാണിത്. പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് തന്റെ കൊച്ചുവഞ്ചിയിൽ ചായയും പലഹാരങ്ങളുമായി എത്തുന്ന ഇവർ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ചായ ചേച്ചിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ചായക്കടകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാം. ഒഴുക്കിനെതിരെ വഞ്ചിയൂന്നി ഓരോ ചായക്കപ്പിലും സ്നേഹവും ഊഷ്മളതയും പകർന്നു നൽകുന്ന ഇവരുടെ ജീവിതം ഏതു പ്രായത്തിലും ഇഷ്ടമുള്ള കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുക എന്നതിന് ഉദാഹരണമാണ്. യാന്ത്രികമായ ഈ ലോകത്ത് അധ്വാനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ ചായ ചേച്ചി. നിറഞ്ഞ പുഞ്ചിരിയുടെ ചായ വിളമ്പുന്ന ഈ 75-കാരിയുടെ നിശ്ചയദാർഢ്യം നാം ഓരോരുത്തർക്കും വലിയൊരു പ്രചോദനമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥകൾ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ മരണത്തിനു പോലും മായ്ക്കാനാവാത്ത ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് മലപ്പുറം പത്തപ്പിരിയത്ത് ഒരു തെരുവ് നായ. തനിക്ക് നിത്യവും ഭക്ഷണം നൽകിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞപ്പോൾ ആ ഖബറിടത്തിന് കാവലിരുന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ മിണ്ടാപ്രാണി. മലപ്പുറം പെരുവിൽകുണ്ട് സ്വദേശിനി ആമിന ദിവസവും ഈ നായ്ക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഒരു ദിവസം വീടിനടുത്ത് ആമിന ഉമ്മ കുഴഞ്ഞു വീണു. ആ സമയം കുരച്ചു ബഹളമുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചത് ഈ നായയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഉമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും തന്റെ

പ്രിയപ്പെട്ട ഉമ്മ അരികിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ ആ ഖബറിടത്തിന് കാവലിരിക്കുകയാണ് ഈ നായ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം തന്റെ ആയുസ് മുഴുവൻ നന്ദിയോടെ കാവലിരിക്കുന്ന ഈ നായ ഇന്നത്തെ സ്വാർത്ഥമയമായ ലോകത്ത് വലിയൊരു പാഠമാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഈ കാലത്ത് വാക്കുകൾക്കതീതമായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ മിണ്ടാപ്രാണി നൽകുന്നത്. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഭൂമി വിയർക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്കും കരുതൽ ആവശ്യമാണ്. ജലാശയങ്ങളും നീരുറവുകളും വറ്റിവരളുന്ന നാളുകളിൽ തണൽ തേടി അലയുന്ന പറവകളും മിണ്ടാപ്രാണികളും എങ്ങനെ ദാഹമകറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. പരാഗണം, വിത്തുവിതരണം എന്നിവയിലൂടെ വനവൽക്കരണത്തിന് സഹായിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വേനലിൽ കിളികൾക്കും വെള്ളവും ഭക്ഷണവും ഒരുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് നടത്തിയ ക്യാമ്പയിനാണ് കിളികളും കൂളാവട്ടെ. നമ്മുടെ വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ വൃത്തിയുള്ള പാത്രങ്ങളിൽ അല്പം വെള്ളവും ഒരുപിടി ധാന്യവും കരുതുന്നതിലൂടെ വേനലിൽ നമുക്കും ഇത്തരം ഉദ്യമങ്ങളുടെ ഭാഗമാകാവുന്നതാണ്. ഒരു കുഞ്ഞുപാത്രം വെള്ളം ഒരു വലിയ ലോകത്തിന് ജീവനേകും. തനിക്ക് വേണ്ടി മാത്രമല്ല ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുന്നു. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ പക്ഷികൾക്ക് അവരുടെ സ്വാഭാവിക സാഹചര്യത്തിൽ ഈ മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ അവർക്ക് ജീവശ്വാസമാകും. ഭൂമി മനുഷ്യന്റേത് മാത്രമാണെന്ന അഹങ്കാരമല്ല, സഹജീവികളുടേതു കൂടിയാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ പുരോഗതി. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: സബ് കെ ലിയെ സമാജി സെക്യൂരിറ്റി അടൽ പെൻഷൻ യോജന.
2: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: അബ് ഇസ് യോജന സേ 8,85,00,000 സേ സ്യാദാ ലോഗ് ജുഡ് ചുകേ ഹൈ.
1: അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മഹാനാ അടൽ പെൻഷൻ കെ അലാവാ യോജന.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാട്ടുകുടി പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ബാബു പി ചാക്കോ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് അർജുൻദാസ്.
1: കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാട്ടുകുടി പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ബാബു പി ചാക്കോ പുത്തൻപറമ്പിൽ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ്. അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു?
2: ഒരു 10-15 വർഷമായിട്ട് കാർഷിക മേഖലയിൽ
1: സജീവമായിട്ട്
2: പ്രവർത്തിക്കുന്നുണ്ട്.
1: എന്തൊക്കെ കൃഷികളാണ് നിലവിൽ ചെയ്യുന്നത്?
2: ഏലം, കാപ്പി, കുരുമുളക്,
1: ഈ മൂന്നെണ്ണമാണ്.
2: പിന്നെ മഞ്ഞള്, ഇഞ്ചി എല്ലാം ഉണ്ട്.
1: അത്യാവശ്യം എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ടല്ലേ. മെയിനായിട്ട് ഈ പറഞ്ഞ മൂന്നെണ്ണമാണ് അല്ലേ. ഏലം ഏതിനം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: ഞള്ളാനി കണിപറമ്പൻ.
1: അതെ അതെ.
2: അത് ഏകദേശം ശരങ്ങളൊക്കെ നല്ല വളർച്ചയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സംഭവം നല്ലപോലെ അത് കൈഫലം തരുന്നുണ്ട്.
1: അപ്പോ വളരെ നിലനിർത്താൻ കാരണം ഈ കായ്ഫലം കിട്ടുന്നത് കൊണ്ടാണ്. നമ്മൾ ഏലം കൃഷി ചെയ്യുന്ന സമയത്ത് നടുന്ന രീതി തൊട്ട് അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് വിശദമായിട്ടൊന്ന് പറയാമോ?
2: ഏലം നടുന്നത് ഇതിന്റെ എട്ടുകെട്ട് കണക്കുകളുണ്ട്. കുഴി അകലം, പിന്നെ ചിലത് ഇപ്പോഴത്തെ പുതിയ പ്ലാനും പ്രകാരം ഒരേക്കണ്ടാത്ത 750 ചെടി വരെയും വെക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു ലെയർ അങ്ങ് വിട്ടാല് പിന്നെ ഇടയ്ക്ക് ഒരു 10 ക്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലെയർ വെക്കും. അപ്പം മേൽവശത്തും താഴ്വശത്തും ഇരുന്ന് മരുന്നടിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. കായെടുക്കാനും സൗകര്യമുണ്ട്. ഇതൊക്കെ നോക്കിയാണ് ഇപ്പം അങ്ങനെയുള്ളൊരു കൃഷിയിലേക്ക്. അപ്പം ഏലങ്ങൾ തമ്മിൽ വളർന്ന ഒരു ലെയർ പോലെ നിൽക്കും. അങ്ങനത്തെ കൃഷികളും ഇപ്പം നിലവിൽ ആയിട്ടുണ്ട്.
1: ഒരു ഏക്കറിൽ 750 എണ്ണമാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്, പരമാവധി എണ്ണം അല്ലേ.
2: അതെ.
1: ഒരു ഏക്കറിൽ നമുക്ക് ഒരു വർഷം എത്ര കിലോ ആണ് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ?
2: നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ഓർഗാനിക്കലാണെങ്കിലും അല്ലെങ്കിൽ തന്നെയും 500-800 ഇങ്ങനെ ആവറേജ് റേഞ്ചിൽ കാവരുന്നുണ്ടല്ലേ.
1: നടുന്ന രീതി എങ്ങനെയാണെന്ന് വിശദമാക്കാമോ?
2: നടുന്ന രീതിയിൽ ഇപ്പൊ പണ്ട് കാലങ്ങളിലെ ഒരു 2-2.5 കുഴിയൊക്കെ എടുത്ത് രണ്ടയ്ക്ക് 1.5 താഴ്ചയൊക്കെ വെച്ച് കുഴിയെടുക്കുവാണ്. ഇപ്പം ഏലത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ല. കാരണം JCB കയറ്റി ഇളക്കി ഇളക്കാൻ പറ്റുന്ന നിർത്തന ഇളക്കി കഴിഞ്ഞാൽ ഇളക്കമായി. അതിന് അകലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ തൈ അങ്ങ് നട്ടുവിടുകയാണ്. പിന്നെ അതിന് പിന്നീട് ഉള്ള പണികളാണ് പ്ലാറ്റ്ഫോം ഇട്ടലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അത് നടുന്ന സമയത്ത് ആദ്യമേ വേപ്പം മണ്ണാക്കിൻ്റെയോ മറ്റ് ജൈവ വളക്കൂട്ടുകളോ അതിനെ അടിയിലിട്ടിട്ട് ബാക്കി, പിന്നെ ചെടി നട്ടതിന് ശേഷം ഒരു താങ്ങുകാല് വെച്ച് കെട്ടി അതിനെ നിർത്തുകയാണ്. അപ്പോൾ
1: ഈ നടന്ന സമയത്ത് അത് ഏത് സമയം, ഏത് മാസത്തിലാണ് സാധാരണ ഏറ്റവും അനുയോജ്യമായ സമയത്താണ്?
2: അനുയോജ്യമായ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പാണ് അതിന് അനുയോജ്യമായ സ്ഥലം.
1: ഇപ്പൊ ഈ ഒരു മെയ് മാസം ഏറ്റവും അനുയോജ്യമായ സമയമാണ്.
2: അതെ അതെ.
1: അപ്പൊ നടന്ന സമയത്ത് നമ്മൾ ചില ഒരു ചിമ്പ് നടന്നവരുണ്ട്, ഒന്നിൽ കൂടുതൽ നടന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഏറ്റവും നല്ലത്? എങ്ങനെയായിരിക്കും
2: കൂട്ടത്തോടെ വെക്കുന്നത്? പെട്ടെന്ന് ചെടി കായ് വരാനായിട്ടാണ് കൂട്ടത്തോടത്ത് വെക്കുന്നത്. അല്ലാതെ ഒന്ന് വെച്ചാൽ അത് കയറി വരുമ്പോഴത്തേന് താമസങ്ങൾ വരും. പിന്നെ അതിനനുസരിച്ചുള്ള ചെലവുകൾ കുറേ ഉണ്ട്. ജൈവിക രീതിയിലാണെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അത് ബയോ ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം, വേര് പൊട്ടാനുള്ള വളം കൊടുക്കണം. ഇപ്പം വേര് പൊട്ടാൻ ഹുമിക്ക്, ഫൾവിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേര് പൊട്ടി വരും.
1: അത് നമ്മൾ നട്ടതിന് ശേഷം എത്ര കാലം കഴിയുമ്പോൾ?
2: ഒരു മാസത്തിന് ശേഷം ഇത് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും.
1: അങ്ങയുടെ കൃഷി ഇപ്പോൾ പൂർണ്ണമായും ജൈവ രീതിയിലല്ലേ ചെയ്യുന്നത്?
2: ജൈവ രീതിയിലാണ് ചെയ്യുന്നത്.
1: സാധാരണ എല്ലായിടത്തും രാസവളങ്ങളും രാസ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജൈവ രീതിയിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഏലം കൃഷിയിൽ.

0: കൃഷിയിൽ
1: അപ്പൊ അത് എങ്ങനെയാണ് ഈ ജൈവ രീതിയിൽ
0: ജൈവിക
1: അത്
0: രീതിയിൽ
1: മുന്നോട്ട്
0: ചെയ്യുമ്പോൾ
1: കൊണ്ടുപോകാനുള്ള
0: ഒരുപാട് അണുക്കൾ ഇന്ന് നമ്മുടെ സർവകലാശാലകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സൂഡോമോണസ് ടൈക്കോട്രാമ ബാസിലാമാസ് പിന്നെ മെറ്റാറൈസിയം അങ്ങനെ പല പല സാധനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.
1: ജൈവ രീതിയിലുള്ളത് തന്നെ
0: ജൈവിക രീതിയിലുള്ള
1: ഉണ്ട് അല്ലേ?
0: വികസിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, NPK വളങ്ങളൊക്കെ നമ്മുടെ മണ്ണിലേക്ക് നമുക്ക് തന്നെ ഇത് കൊടുക്കാനേ ഉള്ളൂ.
1: അതെ അതെ.
0: കാരണം NPK വളമെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലെ കാണുന്ന ഇലകളും മറ്റു കൂട്ടുകളും എല്ലാം NPK വളത്തിൻ്റെ ഒരു. നമ്മൾ വനത്തിൽ പോയാൽ ഈ വളങ്ങളോ കീടനാശിനികളോ ഒന്നും അവിടെ കൊടുക്കുന്നില്ല.
1: അതെ, സമൃദ്ധിയായിട്ട് അവിടെ വളരുന്നു.
0: അത് സമൃദ്ധിയായിട്ട് അത് വളരുന്നു. അത് പിന്നെ ഈ വർഷം കാണുന്ന മരമല്ല, അടുത്ത വർഷം ചെല്ലുമ്പോൾ അതിന് ഒരു 2-4 ഇഞ്ച് വണ്ണം വെച്ച് അത് തന്നെ ഇല പൊഴിക്കുന്നു, അതിന് വളം കൊടുക്കുന്നു, അതങ്ങനെ വളർന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്ഥലങ്ങളിൽ കാണുന്ന ജൈവികമായിട്ടുള്ള ഇലകൾ അതിനൊരു സാമ്പിളാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഏലം നട്ട് കഴിഞ്ഞാൽ ഈ മണ്ണിടയിൽ നിന്നൊരു ചടങ്ങ് വെച്ചിട്ട് ഈ ചപ്പ് ചവറുകളെല്ലാം ചേർത്ത് അത് കുഴിച്ചു മൂടി അതിനെ വൃത്തിയാക്കി ഇടുന്നു. ഇത് വേനലായി കഴിയുമ്പോഴത്തേന് ഈ ചപ്പ് ഉണങ്ങുന്നു, ജലാംശം അവിടെ ഇല്ലാതാകുക. ഇതൊക്കെ കൃഷിയെ ബാധിക്കുന്നുണ്ട്. പിന്നെ ചെടിക്ക് കൊടുക്കാനുള്ള മെത്തല ബാക്ടീരിയ അതിനെയൊക്കെ കൾച്ചർ ചെയ്തെടുക്കുക. ഇതൊക്കെ ഒരു
1: നമുക്ക് തന്നെ
0: ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
1: നമ്മളെ ഏലച്ചെടി നട്ടതിന് ശേഷം പിന്നെ നമുക്കൊരു ആദായത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര നാളെടുക്കും?
0: ഒരു വർഷം കൊണ്ടൊക്കെ ആദായത്തിലേക്ക് എത്തിക്കാം. അതിൻ്റെ വളപ്രയോഗം പോലാണ് അതിൻ്റെ ആദായവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് വെള്ളം അടിച്ച് കൊടുക്കാനുള്ള വെള്ളം കൊടുക്കണം. അത് കൊടുത്തു കഴിയുമ്പോൾ ആ ചെടിക്ക് ഉണ്ടായിരുന്ന പിന്നെ ബയോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് വളം ചെയ്താലും അത് കലക്കി വീട്ടുന്ന സംവിധാനത്തിൽ എത്തിയാൽ ചെടി ആക്റ്റീവായി കയറി വരും.
1: അപ്പോൾ ഈ PH കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത്?
0: അത് മണ്ണിൽ ചുണ്ണാമ്പ് ഇട്ട് കൊടുക്കാം. അതായത് കക്ക നീറ്റിയ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ
1: നിയന്ത്രിക്കാൻ പറ്റും. അത് സാധാരണ ഏത് സമയത്താണ് ചെയ്യുന്നത്?
0: അത് PH നോക്കിയ ശേഷം അത് ഏത് സമയം വെള്ളം കൊടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഏത് സമയത്തും ഇത് ചെയ്യാവുന്നതാണ്.
1: പിന്നെ നമുക്ക് ഈ ജലസേചനം, നമ്മളിപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വേനൽ മഴ നമുക്ക് ലഭിക്കുകയും ചെയ്തു. നമുക്ക് ഈ ജലസേചനം ഏത് സമയത്ത്, അതായത് വേനൽക്കാലം തുടങ്ങുമ്പോഴത്തേനും ജലസേചനം എന്തായാലും ചെയ്തേ പറ്റുള്ളൂ,
0: ട്രെഞ്ചിങ്.
1: അപ്പോൾ അത് ശരിക്കും തുടങ്ങേണ്ടത് ഏതൊരു സമയത്താണ്? അതോ നല്ല വേനലായിട്ടാണോ തുടങ്ങുന്നത്, എങ്ങനെയാണ്?
0: ഒരു ഡിസംബർ മാസം തൊട്ട് വെള്ളമുള്ളിടത്ത് നനയ്ക്കാം.
1: അതെ അല്ലേ?
0: ഡിസംബർ കഴിഞ്ഞാൽ മഴ കുറഞ്ഞു.
1: അതെ അതെ.
0: ഡിസംബർ വരെ മഴ ഏകദേശം കാണും. അത് കഴിഞ്ഞാൽ പിന്നെ 1-2 മഴ ലഭിച്ചെങ്കിലായി, അല്ലെങ്കിലുണ്ട്. അത് ആ സമയത്ത്
1: വേനൽ കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കൂട്ടി
0: കൊടുക്കുക, വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക.
1: ഹൈറേഞ്ചിൽ ഇപ്പോൾ വേനൽക്കാലത്ത് ഭയങ്കര അധികം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പണ്ടത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാലാവസ്ഥയിലും വലിയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വേനൽക്കാലത്ത് നമ്മൾ ജലസേചനം ചെയ്യുന്നത് കൂടാതെ ഈ വേനലിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റെന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കാൻ പറ്റുന്നത്?
0: മറ്റൊരു മാർഗങ്ങളില്ല, ഞാൻ പറഞ്ഞ മെത്തല ബാക്ടീരിയ കൾച്ചർ ചെയ്ത് അടിച്ചു കൊടുക്കുക ചെടിക്ക്. രണ്ടാമത് ചുവട്ടിൽ തണുപ്പിനായിട്ട് മറ്റ് ചപ്പുകളെല്ലാം വിരിച്ച് പിന്നെ കനവിട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം അടിക്കുമ്പോൾ ഉള്ള അടിയിൽ ഇറങ്ങി തണുപ്പായിട്ട് ചെടിയുടെ വേരോട്ടത്തിന് സഹായിക്കുന്നു. പിന്നെ മറ്റു ബാക്ടീരിയകളെ വിട്ടുകൊടുത്താൽ കൾച്ചറാക്കി എടുക്കാനും സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് പൊടിയാൻ,
1: അതെ അതെ,
0: ചപ്പുകളെല്ലാം പൊടിഞ്ഞ് അത് വളമായി തീരാൻ അത് സഹായിക്കുന്നുണ്ട്.
1: ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം ഏലത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ അവിഭാജ്യമായ ഒരു ഘടകം
0: തന്നെയാണ്.
1: വളം വലിച്ചെടുക്കാനും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ബാക്ടീരിയ ആവശ്യമുണ്ട്.
0: വളങ്ങളെല്ലാം വലിച്ചു കൊടുക്കും. നമ്മുടെ മണ്ണിലുണ്ട് ഇത്.
1: അതെ അതെ.
0: പക്ഷെ ഇത് വർഷങ്ങളായിട്ട് പിന്നെ രാസവള പ്രയോഗം കൊണ്ട്, കീടനാശിനിയുടെ പ്രയോഗം കൊണ്ട് ഇതെല്ലാം നശിച്ചു പോയി. പിന്നെ മണ്ണര എന്ന് പറഞ്ഞ സാധനം മണ്ണിലുണ്ടായിരുന്നത് 15 അടി താഴ്ചയിലായി ഇപ്പോൾ പോയി കിടക്കുന്നത്. അത് മേളിലോട്ടൊന്നും വരാൻ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ പറമ്പുകളിലെല്ലാം കുരുപ്പത്തീട്ടം ഉണ്ടായിരുന്നു, മണ്ണുകുരുപ്പ. മണ്ണുകുരുപ്പ ഉണ്ടായിരുന്ന ഈ വരെ വളമാക്കി കൊടുക്കുന്ന സംഭവം, അത് ആ ഏലത്തിന്റെ വേര് അതിനകത്ത് കൃത്യമായിട്ട് ഇറങ്ങുന്നത് നമുക്ക് കാണാം. അത് വലിച്ചെടുക്കാനായിട്ട് അത് കണ്ടിട്ടുള്ളവർ അത് ശ്രദ്ധിക്കും. കാരണം അതിന്റെ ഇളം വേര് ആ മണ്ണിനകത്ത് കയറും, മണ്ണിനകത്ത് കയറി അത് വളമാണ്.
1: അപ്പൊ നമ്മൾ വളപ്രയോഗം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ മണ്ണിലേക്ക് ആവശ്യം അല്ലെങ്കിൽ ചെടിക്ക് ആവശ്യമുള്ള ബാക്ടീരിയ ഏതാണെന്ന് തിരിച്ചറിയുകയും അത് കൃത്യസമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം തന്നെയാണ്.
0: 30 ദിവസം കുടിക്കുമ്പോൾ മെത്തിലുള്ള ബാക്ടീരിയ ആണെങ്കിൽ ചെടിക്ക് അടിച്ചു കൊടുക്കണം.
1: ശരി.
0: അല്ലെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ വെള്ളത്തിന് സോഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഇച്ചിരി നീട്ടുന്നതിന് കുഴപ്പമില്ല. പിന്നെ നെറ്റ് വലിക്കുന്ന ഒരു സംവിധാനം.

0: ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്
1: ഷെയ്ഡ്
0: അല്ലേ.
1: കിട്ടാൻ വേണ്ടിയിട്ട്.
0: ഷെയ്ഡ് കിട്ടാൻ വേണ്ടി നമുക്ക് മരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ മരങ്ങളാണ് സാധാരണ ഏലത്തിന് അനുയോജ്യമായിട്ട്, എന്ത് മരങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്?
1: മരങ്ങൾ ഇപ്പം കണ്ടുവരുന്നത് ലാവ് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. വേമ്പിന്റെ വേറെ ഇനമുണ്ട്, ഈ കറയൊന്നും വലിക്കാത്ത,
0: ശരി,
1: അതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല.
0: ഏറ്റവും അനുയോജ്യമായത്
1: അനുയോജ്യമായത്
0: അങ്ങനെയുള്ളതൊക്കെയാണ്.
1: അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അനുയോജ്യം. പിന്നെ
0: ഇപ്പൊ പലയിടങ്ങളിലും ഷെയ്ഡ് ഇല്ലാത്ത രീതിയിൽ ഏല കൃഷി ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് മരങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ തുറസായ സ്ഥലങ്ങളിൽ ചെയ്യുന്നു, അവിടെ
1: അടിയിൽ അതിന് തണുപ്പ് കൊടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എന്നു വെച്ചാൽ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കി ഇട്ടിരിക്കുക അവർ. എന്നു വെച്ചാൽ വെള്ളം കൊടുത്തും ചപ്പ് വിരിച്ചും ഒക്കെ കറക്റ്റാക്കി ഇട്ടിരിക്കുന്നതാണ് മണ്ണ്.
0: അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ മണ്ണിന് ഈർപ്പം കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷെയ്ഡ് ഇല്ലാതെയും ഏലകൃഷി സാധ്യമാണ്.
1: ഏലകൃഷി സാധ്യമാണ്.
0: ഇപ്പൊ നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ഈ പൊതയിടുന്ന കാര്യം പറഞ്ഞു. പൊതയിടുന്ന സ്ഥലത്ത് ഈ ഈർപ്പം കൂടുതലുള്ളത് കൊണ്ട് ഈ ചെടിയുടെ വേരുകൾ ഇങ്ങനെ മണ്ണിന്റെ മുകളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്.
1: ചപ്പുകൾ കാലാകാലങ്ങളായി കഴിയുമ്പോൾ അതിനനുസരിച്ച് പിന്നെ ചപ്പുകൾ വന്നുകൊണ്ടിരിക്കും.
0: അതെ അതെ.
1: അപ്പൊ ചെടിക്ക് വേരോട്ടം കൃത്യമായിട്ടും അതിനകത്തുണ്ട്.
0: പക്ഷെ ഇത്
1: എത്ര അടി പോയാലും വേര് കാണും.
0: അത് വേരുണ്ടാവും ഈ, അതായത് മണ്ണിന് മുകളിലൂടെ വരുന്ന വേരിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
1: മണ്ണിന് മുകളിലോട്ട് വരുന്ന വേരിനെ ഈ പൊതയിട്ട് തന്നെ സംരക്ഷിക്കാൻ പറ്റും,
0: ചെയ്യണം അല്ലെ. അതായത് വേനൽ സമയത്ത് പൊതയിട്ടിട്ട് വേനൽക്കാലം മാറി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാലവർഷമാണ്, അപ്പൊ ശക്തമായ മഴയാണ് വരുന്നത്.
1: അത് ഈ അണുക്കളെ വിട്ടിട്ടുണ്ടെങ്കിൽ അഴുകലോ മറ്റുള്ള രോഗങ്ങളൊന്നും അതിലെ ചാൻസ് ഇല്ല.
0: ചാൻസ്
1: കാരണം വെച്ചാൽ ഈ ബാക്ടീരിയകളെല്ലാം അതിനകത്തിരിക്കുന്ന ഇപ്പം മാംസം തിന്നുന്ന സാധനം ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ മാംസത്തെ കഴിക്കുന്ന സാധനത്തിന്റെ മുട്ടകളെ അവൻ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമ്പോൾ അവന് അവിടെ ഇരിക്കാൻ പറ്റില്ല.
0: അത് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഈ മഴക്കാലം വരുന്ന സമയത്ത് അപ്പൊ ഈ പൊതയിട്ടത് മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ടോ?
1: വരുന്നില്ല
0: വരുന്നില്ല, അത് അവിടെ തന്നെ കിടന്നാൽ മതി.
1: അത് മാറ്റി എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. പിന്നെ കായ എടുക്കാൻ വേണ്ടി അകത്തുള്ള ചപ്പുകൾ എടുത്ത് വെളിയിലിട്ട് ഇടയ്ക്കിട്ട് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും.
0: അപ്പൊ നമ്മൾ വളം കലക്കി ഊറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു. കലക്കി ഊറ്റുന്ന സമയത്തും ഈ പുതയിട്ടതിന്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ
1: ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല,
0: കുഴപ്പമില്ല,
1: ഒരു കുഴപ്പമില്ല.
0: ശരി,
1: അടിയിൽ തണുപ്പ് എപ്പോഴും ഉണ്ട്, വളത്തിന്റെ അംശങ്ങൾ എപ്പോഴും കാണും.
0: അതുപോലെ
1: നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ ചാണകവും വാമ ട്രൈക്കോട്ടോമ സൂഡോമോണസ് ചാണകം ഉണക്ക ചാണകം ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ചാണകത്തിലെ അണുക്കളൊന്നും നമ്മുടെ ഏലത്തിനെ ബാധിക്കാറില്ല. അത് കൾച്ചർ ചെയ്ത് ഇങ്ങോട്ട് ഒഴിച്ച് ചാണകത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ഓൾറെഡി ഇതാകും. ഈ ചാണകം പൊടിഞ്ഞും കിട്ടും.
0: അതിനും ബാക്ടീരിയയുടെ സഹായം ആവശ്യമുണ്ട്.
1: സഹായമുണ്ട്
0: ചാണകം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് അത്യാവശ്യം വേനൽ മഴയൊക്കെ കിട്ടി, അത് ഏലച്ചെടിക്ക് ആശ്വാസമായിട്ടുണ്ടോ?
1: ഉണ്ട്,
0: ആശ്വാസമാണല്ലേ.
1: ആശ്വാസമാണ്.
0: ഇനിയിപ്പോ ഒരു മഴക്കാലം വരാൻ പോവുകയാണ്. അപ്പൊ ഈ മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
1: മഴക്കാലത്ത് തണ്ടുതുരപ്പൻ കയറാതെ ഉള്ള മരുന്നുകൾ ചെയ്യണം. ഇത് അണുപ്രയോഗം നല്ലൊരു സക്സസ് ആണ്. പിന്നെ അതുകൂടാതെ ചെലവ് കുറഞ്ഞ മരുന്നുകൾ ഒക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് ഫിസേറിയ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ന് വിപണിയിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അത് ഉപയോഗിക്കുക.
0: അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ
1: ടോണിക്കുകൾ നമ്മൾ ഉണ്ടാക്കി അടിക്കാമെങ്കിൽ അത് ഏറ്റവും നല്ലത്. പാൽക്കായ ടോണിക്കുണ്ട്, പൈനാപ്പിൾ ടോണിക്കുണ്ട്, ഇതെല്ലാം ഉണ്ടാക്കി അടിക്കുകയാണെങ്കിൽ അതിന്റെ ചെലവുകൾ കുറയും.
0: അപ്പൊ ഈ ടോണിക്കുകൾ എന്തിനാ ചെടിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് പറയാം?
1: പൂവും കാബോൾഡിങ്ങും കാ സെറ്റിങ്ങിനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട്. പൂവുണ്ടാകും നല്ലോണം ടോണിക്കുകൾ കൊടുത്താൽ. ഏത് മരുന്ന് നമ്മൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു ഉപയോഗിച്ചാലും അതിനകത്ത് കൊടുക്കുന്ന മരുന്നുകൾ ടോണിക്കുകൾ ഓർഗാനിക്കാം. ആ ടോണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാ പിടിക്കുന്നുള്ളൂ. ഏത് രാസവളം ഇട്ടാലും കാ പിടിക്കുന്ന അതല്ല.
0: ടോണിക്ക് ഇപ്പൊ കൊടുക്കേണ്ട ഒരു സമയമാണോ?
1: ടോണിക്കുകൾ കൊടുക്കേണ്ട
0: സമയമായിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ ജൈവ രീതിയിലുള്ള ടോണിക്കുകൾ ചെടിക്ക് അനുയോജ്യമാണ്, ഉപകാരപ്രദമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഒരു കർഷകന് സ്വന്തമായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണോ അതൊന്ന് വിശദമാക്കാം.
1: സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കാനാണ് ആ ടോണിക്കുകൾ. അതായത് പൈനാപ്പിൾ ടോണിക്ക് എന്ന് പറയുമ്പോൾ 1 കിലോ പൈനാപ്പിളിന് 1 കിലോ ശർക്കരയും ശർക്കര കൂടാതെ 50 മില്ലി യൂറിയ, 2 ഗ്രാം ഈസ്റ്റ്, ശർക്കര, ഇതാണ് 1 കിലോ ശർക്കരയ്ക്ക് 1 കിലോ പൈനാപ്പിൾ. ഇത് പൈനാപ്പിൾ നല്ലപോലെ അരിഞ്ഞ് മിക്സാക്കി എടുത്ത് അത് ഒരു പാത്രത്തിലിട്ടിട്ട് ശർക്കര പൊട്ടിച്ച് അതും അതിനകത്തിടുക. ശകലം വെള്ളം ചേർത്ത് കുറുക്കുകയാണെങ്കിൽ 1 ലിറ്റർ 2 ലിറ്റർ ആവശ്യത്തിനുള്ളത് ചേർത്ത് വെച്ചാൽ അത് പിന്നെ ഈ 50 ഗ്രാം യൂറിയയും 2 ഗ്രാം ഈസ്റ്റും ചേർക്കുന്നുണ്ട്. ഈ 2 ഗ്രാം ഈസ്റ്റോടെ

0: കൊടുത്താൽ അത് ഏത് പ്രദേശത്തുള്ള ഈച്ച ഉണ്ടെങ്കിലും അത് തേനെടുക്കാൻ ഇവിടെ വരും. തേനീച്ച ഇത് ഒരു 50 ലിറ്റർ ഉണ്ടാക്കണേ 50 ലിറ്റർ ഉണ്ടാക്കാം. ഈ 10 ലിറ്റർ മതി, 10 ലിറ്റർ ഉണ്ടാക്കിയാൽ മതി. ഈ ചിലവ് തന്നെ കാര്യങ്ങൾ നടക്കും. ഒരു 2 ലിറ്റർ പൈനാപ്പിൾ ടോണിക്ക് വേണം 200 ലിറ്റർ ഉള്ളത്.
1: അത് നമ്മൾ എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
0: സ്പ്രേ ചെയ്ത് കൊടുക്കുക.
1: അതിപ്പോ ചെടിയുടെ ചോട്ടിൽ മാത്രം സ്പ്രേ ചെയ്യുന്ന,
0: ചോട്ടിലും ചെടിയിലൊക്കെ അടിച്ചാൽ നല്ലതാണ്. കാരണം ചെടിക്കും ഒരു ആക്ടിവേഷൻ കിട്ടും. അതുപോലെ തന്നെ പാൽക്കായ ടോണിക്ക് തന്നെയാണ്. പാൽക്കായ ടോണിക്കിന് ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ 20 ഗ്രാം പാൽക്കായം, 1 ഗ്ലാസ് തൈര്, 1 ലിറ്റർ ഗോമൂത്രം. ഗോമൂത്രം 1 ഗ്ലാസ് തൈരെടുത്ത ആ തൈര് നമ്മൾ 1 ലിറ്റർ ആക്കണം. 1 ലിറ്റർ ഗോമൂത്രം, ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ 2 ലിറ്റർ സാധനമായി. 2 ലിറ്റർ സാധനത്തിന് 1/2 ലിറ്റർ എടുത്ത് നമ്മൾ 200 ലിറ്റർ വെള്ളത്തിൽ ചേർക്കാവുള്ളൂ.
1: അപ്പൊ ഇത് കൂട്ടി ഒഴിപ്പിച്ച മാത്രം മതി. അത് പിന്നെ
0: 10 ദിവസം വെക്കുക.
1: 10 ദിവസം വെക്കണം.
0: 10 ദിവസം വെക്കണം. 10 ദിവസം വെച്ച് കഴിയുമ്പോൾ അത് ടോണിക്കാവും. അതിന് അതിൽ നിന്ന് 1/2 ലിറ്റർ എടുത്ത് 200 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്താൽ
1: അത് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത്
0: അടിക്കാം. മരുന്നിന്റെ കൂടുതലാണെങ്കിലും സ്പ്രേ അടിക്കാം. മീനിന്റെ, അതായത് 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര, 10-20 ദിവസം കഴിയുമ്പോൾ അത് അരിച്ചെടുത്ത് അത് ടോണിക്കായിട്ട് 1 മില്ലി മതി. 1 ലിറ്റർ വെള്ളത്തിന്
1: അത്രയും മതി അല്ലേ? കുറച്ചളവ് മതി.
0: കുറച്ചളവ്
1: നമുക്ക് ഏലം നട്ടു കഴിഞ്ഞാൽ 1 വർഷം വേണം നമുക്ക് വിളവെടുക്കാനെന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് അതിന്റെ ആദായം എത്ര നാളത്തെ നമുക്ക് ലഭ്യമാണ്?
0: ചെടിയുടെ ആയുസ് പറയാൻ പറ്റില്ല,
1: പറ്റത്തില്ല അല്ലേ? കൃഷി ചെയ്യുന്നതനുസരിച്ച്,
0: കൃഷി ചെയ്യുന്നതനുസരിച്ച് ആദായം വന്നുകൊണ്ടിരിക്കും. പിന്നെ അണുക്കളെ വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കുള്ള തട്ടകളെല്ലാം കണ്ടിച്ചു വിടുന്ന തട്ടകളൊക്കെ അത് ലഭിച്ചു കളയും. അപ്പൊ അവിടെ പുതിയ ചെമ്പ് പുതിയതായിട്ട് വരും. അങ്ങനെ വരുമ്പോ അതിന്റെ കിഴങ്ങുകളെല്ലാം നശിക്കാനിടയാവും. നശിച്ചു കഴിയുമ്പോൾ അവിടെ തന്നെ നമുക്ക് പുതിയ ചെമ്പുകൾ
1: ഉണ്ടായി
0: വന്നുകൊണ്ടിരിക്കും.
1: പുതിയ ചെമ്പുകൾ ഇങ്ങനെ എല്ലാ വർഷവും കൃത്യമായിട്ട് ഉണ്ടായി വരുന്നതുകൊണ്ട് നമുക്ക് ഒരു റീപ്ലാന്റിങ് ഇല്ലാണ്ട് തന്നെ കൃത്യമായിട്ട്
0: നോക്കിയാൽ നോക്കുന്നവർക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
1: എന്തൊക്കെ രോഗങ്ങളാണ് സാധാരണ ഏലത്തോട്ടത്തിൽ കണ്ടുവരുന്നത്?
0: വിസേറിയം, നീമാവര, ഉച്ചിന്റെ ശല്യം, ആ വേരിനെ ബാധിക്കുന്ന ഒരുപാട്
1: ഉണ്ടല്ലേ
0: സിസ്റ്റങ്ങളുണ്ട്.
1: ഈ നീമാവര പോലുള്ളതൊക്കെ വലിയ സാരമായിട്ട് ചെടീനെ ബാധിക്കുന്നതാണോ?
0: അതെ അതെ
1: അതെ അല്ലേ. അവിടെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ,
0: അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല. ഇതിനൊക്കെ ഉള്ള
1: സാധനങ്ങൾ,
0: ബാക്ടീരിയകളും മറ്റുള്ള
1: സാധനങ്ങളും
0: ജീവാണുക്കളെയൊക്കെ വിട്ട് കഴിയുമ്പോൾ ഇതിനെയൊക്കെ മുട്ടകളെല്ലാം നശിപ്പിക്കുന്നുണ്ട്.
1: സാധാരണ അതിനുള്ള ഒരു പ്രതിരോധം നമ്മൾ ചെയ്യേണ്ട സമയം എപ്പോഴാണ്?
0: അതിപ്പോഴേ ചെയ്യണം.
1: ഈ സമയത്ത് തന്നെയാണ്.
0: അതായത്
1: ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഈ മഴ വരുന്ന മൺസൂണിന് തൊട്ട് മുമ്പ് ആ ഒരു സമയത്താണ്
0: ചെയ്യുന്നത്.
1: പിന്നെ കാലാവസ്ഥ ഈ ഇലച്ചെടിയായിട്ട് എങ്ങനെയാണ്? എന്ത് കാലാവസ്ഥയാണ് ആവശ്യമുള്ളത്? അല്ലെങ്കിൽ ഇപ്പൊ മാറി വരുന്ന കാലാവസ്ഥ ഏലത്തിന് എങ്ങനെ?
0: ഏലത്തിന് എപ്പോഴും തണുപ്പുള്ള കാലാവസ്ഥ, ഒരു 35 ഡിഗ്രി താഴോട്ട് ചൂടാണ്.
1: അതായത് രാസ രീതിയിലുള്ള കീടനാശിനി ഉപയോഗിക്കാണ്ട് തന്നെ ജൈവ രീതിയിൽ ഏലകൃഷി വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ?
0: പറ്റുന്നുണ്ട്. ജൈവിക രീതിയിലുള്ള കീടനാശിനികൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ടല്ലോ. എന്തായാലും
1: പൂർണ്ണമായിട്ട് നമുക്ക് ജൈവ രീതിയിൽ മാറാൻ
0: പറ്റും. വളങ്ങൾ തന്നെ കൾച്ചർ ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ കൾച്ചറിങ് ശിഷ്ടത്തെ പോലെ ചാണകം, ഗോമൂത്രം, പിന്നെ വേപ്പിണ്ണാക്ക് ഐറ്റംസ്, പിണ്ണാക്ക് ഐറ്റംസ് എല്ലാം കൂടെ കൾച്ചർ ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണേലും ചിലപ്പം 2 കിലോ 3 കിലോ പയറ്, പയർപൊടി, മുതിരപ്പൊടി ഇതെല്ലാം കൾച്ചറിങ് ശിഷ്ടത്തിൽ വരുന്നതാണ്.
1: അപ്പൊ അങ്ങനെ പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ നമുക്ക് ഏലകൃഷി വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും.
0: പറ്റും
1: അല്ലെ. കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ അത് കുരുമുളക് ചെടി നടുന്നത് എങ്ങനെയാണ്, അതിന്റെ പരിപാലനം എങ്ങനെയാണ്, അതൊന്ന് വിശദമായിട്ട് പറയാം.
0: അത് ഈ പറഞ്ഞ പോലെ ദീർഘവട്ടമാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം.
1: അത് കുരുമുളകിനല്ലേ.
0: കുരുമുളക് നടുമ്പോൾ ആദ്യമേ അത് കയറി വരുമ്പോൾ നമ്മൾ അതിന്റെ ചുവട്ടിൽ വേണ്ടുന്നതായ പൊതയിട്ട് കൊടുക്കുക, അതിനെ മറച്ചു കെട്ടുക, അതിന് പന്തലിട്ട് കഴിഞ്ഞാൽ അത് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കയറി കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന കളകൾ എല്ലാം അതിന് ഇട്ട് കൊടുക്കുക. ഒരു പ്ലാറ്റ്ഫോം പോലെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചെടി കയറും.
1: താങ്ങുകാലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന,
0: താങ്ങുകാലായിട്ട് ഏത് കാര്യം വേണേലും ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ രീതി കൃഷി അനുസരിച്ചാണെങ്കിൽ ഒരുപാട് തണൽ മരങ്ങൾ വന്നിട്ടുണ്ട് ചെടി കൊടിയിടാനായിട്ട്. അങ്ങനെയുള്ള മരങ്ങൾ
1: നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്.
0: ഇപ്പോൾ പുതിയ കൃഷി അനുസരിച്ചും ഈ പൈപ്പ് വരെ കൊടിയിടുന്നുണ്ട്. അത് അതാകുമ്പോ താങ്ങുകാലൊന്നും വെട്ടാൻ പോകണ്ട.
1: താങ്ങുകാല ഇപ്പൊ വീസ് പൈപ്പിൽ ഇത് ചെയ്യാമെന്നുള്ളപ്പോ പ്രത്യേകിച്ച് ഇന്ന മരം വേണമെന്നൊന്നുമില്ല.
0: ഒന്നുമില്ല.
1: എവിടെയാണെങ്കിലും നമുക്ക്.

0: കൃഷി ചെയ്യാനായിട്ട്
1: കൃഷി
0: പറ്റും
1: ചെയ്യാം, കൃഷി
0: അല്ലേ?
1: ചെയ്യാം. നമ്മുടെ കർണാടകത്തിൽ പോയി നോക്കി,
0: പി വി സി
1: കർണാടകത്തിൽ
0: ഉണ്ടല്ലോ
1: പി വി
0: അല്ലേ?
1: സി തന്നെയാ
0: അതെ.
1: അത്, ബയോ കൾച്ചർ ചെയ്ത ഈ വളങ്ങളെല്ലാം കൊടുക്കുന്നത്.
0: അപ്പൊ കുരുമുളക് നമുക്കൊരു ആദായമാണെങ്കിൽ എത്ര നാൾ വേണം?
1: കുരുമുളക് 2 വർഷം കൊണ്ട്
0: ആദായം എടുക്കാൻ പറ്റും
1: ആദായത്തെ
0: അല്ലേ?
1: വരും, 2 വർഷം കൊണ്ട് കയറി വരും.
0: സാധാരണ
1: നന നന
0: നമുക്കിവിടെ
1: വേണം,
0: അത്
1: ഏത്
0: നനച്ചു കൊടുക്കും
1: നന
0: അല്ലേ?
1: വേണം.
0: ആ ശരി, വേനൽക്കാലത്ത് എത്തിക്കഴിയുമ്പോഴത്തന്നെ അല്ലേ?
1: ആ
0: ആ ശരി.
1: നനയുണ്ടെങ്കിൽ വാട്ടം കിട്ടുകയില്ല,
0: ആ ശരി,
1: നനയില്ലാതെ വന്നാൽ വാടും.
0: ആ ആ ആ അപ്പൊ നനച്ചു കൊടുക്കുക എന്നുള്ളത്
1: പിന്നെ
0: ജലസേചന ഇമ്പോർട്ടൻ്റ് ആണല്ലേ?
1: കുരുമുളക് പരിക്കുന്ന സമയത്ത് ഒരു ചെറിയ വാട്ടം കിട്ടുന്നത് നല്ലതാണ്.
0: അതിൻ്റെ ഗുണം എന്തൊക്കെയാ?
1: അതിൻ്റെ ഗുണം വെച്ചാൽ കൊടി അടുത്ത പ്രാവശ്യം തളുക്കുമ്പോൾ മുഴുവൻ തളുക്കും.
0: അപ്പൊ കൂടുതൽ പക്കം ഉണ്ടായി വരുമ്പോൾ കൂടുതൽ
1: ആ
0: തിരികളും ഉണ്ടാവും അല്ലേ?
1: തിരികളുണ്ടാവും.
0: അതുപോലെ ഈ കുരുമുളകിനെ സംബന്ധിച്ചും തിരി ഉണ്ടാകുന്ന സമയത്ത് മഴ കിട്ടിയെങ്കിലാണ് അതിൻ്റെ പരാഗണം നടക്കുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടല്ലേ?
1: അതെ
0: അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ?
1: ഉണ്ട്.
0: അപ്പൊ അത് കൃത്യമായിട്ട്
1: ആ
0: നമുക്ക്
1: തിരി
0: അങ്ങനെ
1: നീട്ടി വരുമ്പോഴാണ് അതിൻ്റെ പൂ വിരിയുന്നത്, അതിൽ
0: ആ
1: ആ
0: ശരി.
1: സമയത്താണ് അതിൻ്റെ പരാഗണം നടക്കുന്നത്.
0: അപ്പൊ ആ സമയത്ത് മഴ കിട്ടിയെങ്കിലാണ്
1: അതെ,
0: നമുക്ക് ഈ പൂർണ്ണ ഒരു നല്ലൊരു വിളവ് ആദായം അതിനൊന്നും കിട്ടത്തുള്ളൂ അല്ലേ?
1: റബ്ബറിനാണേലും അങ്ങനെ തന്നെയാണ്, ഇല കിളുത്തു വരുമ്പോഴാണ് അതിൻ്റെ പരാഗണം നടക്കാൻ പോകുന്നത്.
0: അപ്പൊ ആ സമയത്ത്
1: ഏറ്റവും തേൻ കൂടുതൽ കിട്ടുന്ന മരം ഏതാ അറിയാവോ?
0: റബ്ബർ അല്ലേ?
1: റബ്ബർ. ആ റബ്ബറിലെ തേൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയത്തില്ല. ആ ഇല തളിർത്ത് വരുമ്പോൾ അതിൻ്റെ കൂമ്പിനുണ്ട്, അതുകൊണ്ടാണ് ഈ റബ്ബർ ഷെഡ് കൊണ്ടുവന്ന് ഈ തേൻ നീച്ചപ്പെട്ടികളെല്ലാം വെക്കുന്നത്.
0: കൂടുതലായിട്ട് തേൻ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും.
1: ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 3 മാസം 4 മാസം കുടിക്കുമ്പം റബ്ബർ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പെട്ടെന്ന് തേനെടുക്കും.
0: കുരുമുളക് ഇപ്പൊ ഏതൊക്കെ ഇനം കുരുമുളക് നമുക്ക് ഇവിടെ അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ കാല
1: 5 പേര് നമ്പർ 5 ഇങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്.
0: എല്ലാത്തിനും ഈ പറയുന്ന പോലെ ജലസേചനമൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്.
1: ജലസേചനം ആവശ്യമുള്ള
0: കുരുമുളകിന് ദ്രുതമായിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെയാ പ്രതിരോധിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്
1: ദ്രുതവാട്ടത്തിന് ബാക്ടീരിയകളെ വിട്ടും,
0: പ്രതിരോധിക്കാൻ
1: പിന്നെ
0: പറ്റും അല്ലേ?
1: പ്രതിരോധിക്കാൻ പറ്റും. സോ ബോഡോ മിക്സർ അടിച്ചു പ്രതിരോധിക്കാൻ പറ്റും.
0: സാധാരണ ഈ ദ്രുതവാട്ടം ഏത് സമയത്താവും ഉണ്ടാകുന്നത്?
1: അത് മഴക്കാലത്താണ്.
0: മഴക്കാലത്താണ് അല്ലേ? അപ്പൊ മഴക്കാലം അതിനു മുമ്പായിട്ട് നമ്മൾ ഈ പറയുന്ന പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ചെയ്യണം.
1: പ്രതിരോധ മാർഗം COC കുമ്മായം ഇട്ടു കൊടുക്കുക, അതിനെ അടിച്ചു കൊടുക്കുക, അതിൻ്റെ ഈ ബോഡോ മിക്സർ അടിച്ചു കൊടുക്കുക. ഇതൊക്കെ 2% വീര്യമുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചു കൊടുത്താൽ ദ്രുതവാട്ടത്തിന് പിടിച്ചു നിർത്താൻ പറ്റും.
0: അപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ ഈ പറയുന്ന ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അല്ലേ?
1: പറ്റും.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: കാപ്പി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, കാപ്പി കൃഷിയുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതിനെ കുറിച്ച്?
7: കാപ്പി പിന്നെ ഒരടി അന്നടി അത് കുഴിയെടുത്തിട്ട് ചാണകപ്പൊടി, കുമ്മായം, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത്
6: അടിസ്ഥാനവളമായിട്ട്
7: കുഴിയിട്ട് മൂടി കൊടുത്തിട്ട് പിന്നെ അതിന് കൊടുക്കേണ്ട വളങ്ങൾ ഇങ്ങനെ ഉള്ളു, പിന്നെ മരുന്നുകൾ കൃത്യമായിട്ട് കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഇതേ ഉള്ളു.
6: കാപ്പിക്കും ഈ പറഞ്ഞ പോലെ ജലസേചന ആവശ്യമുണ്ടോ?
7: ജലസേചന ആവശ്യമുണ്ട്.
6: കാപ്പി നമ്മളിപ്പോ ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണോ?
7: ഏലത്തിന്റെ ഇടവേളയൊന്നും കാപ്പി പറ്റത്തില്ല. കാപ്പിക്ക് കാപ്പി തന്നെ വേണം. കൊടിക്കാണേലും കൊടി മേളിൽ വളർന്നു കഴിഞ്ഞ് കാപ്പിയുടെ പൊക്കത്തിൽ വളർന്നു കഴിഞ്ഞ് അത് കായ്ക്കും,
6: കായ്ക്കത്തുള്ള. അപ്പോ എനിക്ക് തോന്നുന്നു കുരുമുളകിന് കുറച്ചുകൂടെ വെയിലും വെട്ടം അടിക്കേണ്ട ഒരു
7: വിളയാണ്.
6: ശരി, കാപ്പിക്ക് എനിക്ക് തോന്നുന്നു വെയില് കിട്ടേണ്ടതാണ് അല്ലേ?
7: അതെ, കാപ്പി അല്ലെങ്കിൽ ഇത്ര അകലത്തിൽ വെക്കണം. ഇത്ര അടി അകലം, ഇത്ര അടി അകലം വേണം, ഒരു 10 അടി അകലം.
6: കാപ്പി ഇപ്പൊ നമുക്ക് അതേകരമാണോ?
7: പിന്നെ
6: അതിനും പറിക്കാന് കാപ്പിക്കുരു പറിക്കാനൊക്കെ ഉള്ള തൊഴിലാളികളൊക്കെ?
7: അത് ഹിന്ദിക്കാരന്മാര് വരുന്നുണ്ട്.
6: ശരി, പക്ഷെ അത് ആയ വർഷത്തിൽ ഒരു തവണ
7: ആയതുകൊണ്ട് എടുക്കാനും എളുപ്പമുണ്ട്.
6: എളുപ്പമുണ്ടല്ലേ. പിന്നെ കാപ്പിക്കുരു പറിച്ചിട്ട് പിന്നെ അതിന്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ്? നമ്മൾ ഉണക്കി

0: അങ്ങനെയല്ലേ
1: അത് ഉണക്കി
0: നടക്കുന്നത്.
1: കുത്തിയെടുക്കുക.
0: ആ പരിപ്പായിട്ടാണോ?
1: പരിപ്പായിട്ട് തൊണ്ടുംപുറം ഇപ്പൊ എടുക്കുന്നുണ്ട്.
0: ഇഞ്ചി മഞ്ഞളും കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
1: ഇഞ്ചി മഞ്ഞളും കൃഷി ചെയ്യുന്നത് ഇഞ്ചിയുടെ സമയമാകുമ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോറം കിട്ടി. ഇഞ്ചി മഞ്ഞളും പ്ലാറ്റ്ഫോറം വെച്ചിട്ട് കുഴി എടുക്കുന്നിടത്ത് ആ കുഴിക്കകത്ത് നമ്മൾ ജൈവികമായിട്ടുള്ള വളങ്ങളെല്ലാം ചേർത്ത് അതിനിടയ്ക്ക് ചപ്പുമൊക്കെ ഇട്ട് ഇത് കെളുത്ത് വരുമ്പോഴത്തേന് വീണ്ടും ചപ്പിട്ട് അതിന് ചെറിയ തോതിൽ മരുന്ന് എടുക്കുകയും അടിച്ച് വെള്ളം നനച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പ്രോസസ് ആകും. കാരണം വളർന്നു വരും, അത് നല്ല കായ്ഫലം ഉണ്ടാകും. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി വളം കലക്കി ഒഴിച്ചു കൊടുക്കുന്നു. ഇഞ്ചിക്ക് നല്ലതാണ്.
0: അതൊരു വിളവെടുപ്പ് എത്ര മാസം കൊണ്ടായിരിക്കും?
1: അതൊരു 6 മാസം കൊണ്ട്
0: നട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട്
1: വിളവെടുക്കാൻ പറ്റും.
0: ശരി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എത്ര തവണ വളപ്രയോഗം നടത്തേണ്ടി വരും?
1: അത് നമ്മൾ ഇടയ്ക്ക് ചാണകവളമാണേലും എല്ലാം കലക്കി ഒഴിച്ചു കൊടുത്താൽ അവനത് വലിച്ചു കൊടുക്കും.
0: ശരി. അതിനുശേഷം അതിന്റെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അത് എങ്ങനെ ഇഞ്ചി ചുക്കാക്കുവാണോ? അതിന്റെ വിപണിയൊക്കെ എങ്ങനെയാണ്?
1: എല്ലാവരും സാധാരണ എല്ലാം പച്ച ഇഞ്ചി കൊടുക്കുക. ചുക്കാക്കുന്ന പരിപാടി ഇവിടങ്ങളിലില്ല.
0: ശരി. പച്ചക്കന്നെ കൊടുക്കുകയാണല്ലേ? മഞ്ഞളാണെങ്കിലോ?
1: മഞ്ഞളാണേലും
0: പച്ചക്കന്നെ കൊടുക്കണം. നമ്മൾ ഈ പറഞ്ഞ ഇഞ്ചി മഞ്ഞളൊക്കെ അത് ലാഭകരമാണോ അങ്ങനെയുള്ള കൃഷികളൊക്കെ?
1: വലിയ കുഴപ്പമില്ല,
0: കുഴപ്പമില്ല അല്ലേ.
1: പക്ഷേ അത് ചെയ്യാനുള്ള സൗകര്യവും സന്ദർഭവും എല്ലാം വേണം, ഒത്തിരി പണിയുണ്ട്.
0: അതെ അതെ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കൃഷിയിലും ജൈവരീതി ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, എല്ലായിടത്തും ചാണകമൊക്കെ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ മേഖലയിലൊക്കെ കന്നുകാലി കൃഷിയൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ചാണകമൊക്കെ കിട്ടാനുണ്ടോ?
1: ചാണകം ഇപ്പോൾ കിട്ടാനില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഉണ്ട്, കുറച്ച് പേർക്കുണ്ട്.
0: നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും
1: ബുദ്ധിമുട്ട്. കാരണം ഇതിന്റെ വളർത്തൽ ഒരു നഷ്ടമാണ്
0: കന്നുകാലിയുടെ കാര്യം അല്ലേ.
1: പിന്നെ ഫാമിലാണെങ്കിൽ
0: ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും,
1: അവർ കായികപരമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവർ സാധനം വെക്കുന്നുണ്ട്. ഇപ്പൊ അത് തന്നെയല്ല, ചാണകം പിന്നെ ചാക്കിനകത്ത് വരുന്നുണ്ടല്ലോ, വളമായിട്ട് തന്നെ
0: വരുന്നുണ്ട്.
1: കാരണം ഒരു പ്രോസസ്സിങ് യൂണിറ്റ് പാലക്കാടും കണ്ട ഇവിടെ കണ്ട അടുത്തും കണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സ്ലറി മാറ്റിക്കൊണ്ട് ഇത് മാറ്റിക്കൊണ്ട് ചാണകം ഉണക്കി അന്നേരം തന്നെ പച്ച
0: ചാണകം. ആ രീതിയിലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചാണകം കിട്ടാനുണ്ട്.
1: ഏലത്തിനാണെങ്കിൽ തേയിലയുടെ തിളപ്പിച്ചെടുത്ത വെള്ളം.
0: ആ ശരി. ഇത്രയും നേരവും ഏറ്റവും വിലയേറിയ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി അറിയിക്കും.
2: കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാട്ടുകുടി പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ബാബു പി ചാക്കോയുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്.
3: പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

ஹைரேஞ்ச் விருத்தாந்தம். ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ അഴുത, ദേവികുളം, അടിമാലി നെടുങ്കണ്ടം, ഇളന്തേശം ബ്ലോക്കുകളിലെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റിലേക്കും ഇടുക്കി തൊടുപുഴ ബ്ലോക്കുകളിലെ നൈറ്റ് വെറ്ററിനറി യൂണിറ്റിലേക്കും മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിന് BVSC ആൻഡ് AH യോഗ്യതയും വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനുമുള്ള യുവ ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ May 12 രാവിലെ 11 പൂർണ്ണമായ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയും ഇവയുടെ പകർപ്പുകളും സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. യുവ വെറ്ററിനറി ഡോക്ടർമാരുടെ അഭാവത്തിൽ റിട്ടയേർഡ് വെറ്ററിനറി ഡോക്ടർമാരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04862222894 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള പരിശീലന ക്ലാസും May 16, 20, 23 തീയതികളിൽ യഥാക്രമം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ കോഓപ്പറേറ്റീവ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുമ്പള്ളിച്ചിറ അൽ അസർ കോളേജ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ നടക്കുമെന്ന് തൊടുപുഴ ജോയിന്റ് RTO അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04862222556 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: വിളവുകൾ വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിന് മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ഹൈറേഞ്ച് വൃത്താന്തം തുടരുന്നു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR പ്രൊജക്ടിലേക്ക് കരാറടിസ്ഥാനത്തിൽ പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ May 18 രാവിലെ 9:30 സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. സമയം 7 കഴിഞ്ഞ് 24:50. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം.

0: കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി VCK 2 MLA മാരുടെ പിന്തുണ അറിയിച്ച് TVK കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUMLM TVK പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3ാമതെത്തി. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165ാം ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതൻ

0: ജയശങ്കർ പ്രകീർത്തിച്ചു.
1: India has traditionally had very warm and friendly relations with Trinidad and Tobago, and these ties have been underpinned by shared history, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
0: സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ വിദേശകാര്യ കാരിക്കോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം ആറാം ഘട്ടത്തിന്റെ ഭാഗമായി 39 അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം ആറാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, IIM ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ED പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്കുമേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. KYC ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്ര ബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിനുമേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുബേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM.

തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? പച്ച പലക കൊട്ടാരത്തിൽ 10 ഉം 100 ഉം കൊട്ടത്തേങ്ങ. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതിലുകൾ തീരുന്നതിന് മുമ്പ് ഞാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതിലകളിൽ നമ്മുടെ കൂടെയുള്ളത് കുറെ പുതിയ കൂട്ടുകാരാണ് കേട്ടോ. കുഞ്ചിത്തണ്ണി ദേശീയ വായനശാലയിലെ നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്സിലെ കൂട്ടുകാരാണേ. അവരുടെ പരിപാടികൾ കേൾക്കാം. ഒരു കീർത്തനം കേട്ടാലോ ആദ്യം? ശിവതയാണേ പാടണേ.

ഇനി ഒരു ഗ്രൂപ്പ് സോങ് കേട്ടോ. പാടുന്നത് ശ്രീഹരി, എറിക്, അർണവ്, ആയുഷി, ദേവയാനി, ശിവപ്രിയ, ചിന്മയ, ഏഞ്ചലിൻ. ഇതുകൂടി കേട്ടിട്ട് വേഗം തിരിച്ചു വരാട്ടോ.

0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? പച്ചപ്പലക കൊട്ടാരത്തിൽ 10 ഉം 100 ഉം കൊട്ടത്തേങ്ങ. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? പപ്പായ. നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്സിലെ പരിപാടികള് ഇന്നത്തോടെ തീരണില്ല കേട്ടോ. ഇവരുടെ പരിപാടികളുടെ 2-ാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 കേക്കാട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടികളില് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ.
1: അപ്പോ ഇതിലുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതിക്കോട്ടോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856613. ഒന്നുകൂടി പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ഔറംഗസീബ്, എസ് ശോഭ എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ ശ്രീ കെ സി ബാബു, മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ശ്രീമതി ചന്ദ്രിക വിജയൻ. ഔറംഗസീബ്.

ഓരോ രാത്രിയും എനിക്ക് ആവേശമാണ്. പുതിയതോരോന്നും ഞാൻ ആസൂത്രണം ചെയ്യുന്നത് ഉറങ്ങാത്ത രാത്രികളിലാണ്. എന്റെ നാമം ഔറംഗസീബ് എന്നാണെങ്കിൽ ഞാൻ ചക്രവർത്തിയാകണം. ചക്രവർത്തി മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് ചക്രവർത്തി പദമാണ്. ചക്രവർത്തി എന്ന ആശയം മറ്റെല്ലാത്തിനേക്കാളും മഹത്തരമാണ്, ഗംഭീരമാണ്. ചക്രവർത്തിയാകണം. വെറും ചക്രവർത്തിയല്ല, രാജ്യങ്ങളായ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചെടുത്ത മഹാസമ്രാട്ട്.

0: നല്ല തണുത്ത കാറ്റ്.
1: ആ, ഇതൊരു നല്ല നിമിത്തമാണ്. ഈ കാറ്റ് കൊടുങ്കാറ്റായി തീരട്ടെ. എന്റെ ശക്തിയും ഭാവവും കൊടുങ്കാറ്റിനും കൈവരട്ടെ.
0: ആരാണോ വരുന്നത്? ഈ രാത്രിയിൽ
1: വിജനമായ ഈ സ്ഥലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധത്തിന്റെ ചരട് പിടിക്കുന്ന എന്നെ തിരക്കി ആരാണ് വരുന്നത്?
0: ആരാണ്?
1: ശത്രുവോ മിത്രമോ ആരാണ്? ആരെയും സൂക്ഷിക്കണം. മിത്രത്തിന്റെ വേഷം കെട്ടി ശത്രുവും വന്നേക്കാം. എന്റെ മനസ്സിൽ മാത്രമല്ല ചക്രവർത്തി പദം. ഓരോ പടയാളിയും ചക്രവർത്തി പദം സ്വപ്നം കാണുന്നുണ്ട്. എനിക്കതറിയാം. അതുകൊണ്ട് കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകണം. ഓരോ അടിയും സൂക്ഷിക്കണം. നിഴലിനെ പോലും, സ്വന്തം നിഴല് പോലും ശത്രുവായേക്കും സൂക്ഷിക്കണം. ആഹാ, ആ കുതിരപ്പുറത്തിരിക്കുന്നത് എന്റെ ഇളയ സഹോദരൻ തന്നെയല്ലേ, മൊറാദ്. എന്നെപ്പോലെ അവൻ കടുത്ത സ്വപ്നമൊന്നും കാണാനിടയില്ല. പക്ഷേ എന്റെ രക്തം തന്നെ അല്ലേ അവനും. സൂക്ഷിക്കാം, അവനെയും സൂക്ഷിക്കാം. എന്താണ് അവന്റെ മനോഭാവമെന്ന് എങ്ങനെ അറിയും?
2: ജ്യേഷ്ഠ
1: മൊറാദ്, പറയൂ, എന്തുപറ്റി?
2: ഞാൻ അങ്ങയെ തിരക്കുകയായിരുന്നു.
1: കാര്യം പറയൂ മൊറാദ്.
2: പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. അവസാനം എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല.
1: എനിക്ക് നല്ല നിശ്ചയമുണ്ട് അനുജ. ഒടുവിൽ വിജയം ഈ ഔറംഗസീബിന് തന്നെ. ഒരു പിതാവിന്റെ മക്കൾ പരസ്പരം പോരാടുന്നത് ചരിത്രത്തിന്റെ നിയോഗമായിരിക്കാം. പക്ഷേ പോരാടാതെ വയ്യ. യുദ്ധം അനിവാര്യമായതുകൊണ്ടാണ് ജ്യേഷ്ഠൻ ദാറായ്ക്കെതിരെ ഞാൻ ആയുധമെടുത്തത്.
2: നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ ദാറ ശത്രുവായത് പിതാവിന് കടുത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട്.
1: അദ്ദേഹം പഴയയാളാണ്. പഴഞ്ചൻ പ്രമാണങ്ങളാണ് നടപ്പാക്കുന്നത്. നമ്മുടെ ജനങ്ങൾ പഴയതുപോലെ ഷാജഹാൻ ചക്രവർത്തിയെ സ്നേഹിക്കുന്നില്ല.
2: പക്ഷേ പിതാവ് പിതാവ് തന്നെയല്ലേ. അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനവും മാനവും നാം നൽകേണ്ടതില്ലേ?
1: തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊല്ലാത്തത്.
2: ജ്യേഷ്ഠ,
1: ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കുവാൻ ആരോഗ്യമുള്ള ഭരണാധിപന്മാർ വേണം. നമ്മുടെ പിതാവിന് ഇനി അതിനുള്ള കഴിവില്ല. സ്വന്തം ശരീരം തന്നെ ഒരു ഭാരമായി അനുഭവപ്പെടുന്ന വയസ്സായ കുതിരയാണ് ഷാജഹാൻ ചക്രവർത്തി. ആ പഴയ പ്രതാപം പ്രജകളുടെ മനസ്സിൽ നിലനിർത്തണമെങ്കിൽ അദ്ദേഹം അവരെ കാണാതിരിക്കുന്നതാണ് നന്ന്. ഷാജഹാൻ പടുവൃദ്ധനും രോഗിയുമാണെന്ന് ജനം മനസ്സിലാക്കിയാൽ നമ്മോടുള്ള ആദരവിന് പോലും കുറവ് സംഭവിച്ചേക്കും.
2: അയ്യോ, നമ്മുടെ പിതാവിനെ കുറിച്ച് അങ്ങനെ പറയാമോ?
1: മൊറാദ്, നീ ഒരു ഭീരുവും വിഡ്ഢിയുമാണ്. മുഗൾ വംശത്തിന്റെ രക്തം തന്നെയാണോ നിനക്കുമുള്ളത്? പിതാവ് പിതാവ് മാത്രമാണ്. ജനങ്ങളെ നിയന്ത്രിക്കാനും അവരെ ഉൾക്കൊള്ളാനും ഒരു ഭരണാധിപന് കഴിയണം. ഭാര്യയോടുള്ള പ്രണയം മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന ഒരാൾ ഒരു സാധാരണക്കാരന്റെ സങ്കടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കില്ല.
2: പിതാവിന്റെ പ്രണയം നാം ഇവിടെ ഇപ്പോൾ ചർച്ചാവിഷയമാക്കേണ്ടതില്ല.
1: ശരിയാണ്. യുദ്ധത്തിന്റെ നടുവിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ശത്രുരാജ്യത്തിന് മാത്രമല്ല ഭീഷണി, രാജ്യത്തിനകത്തു നിന്നും കുടുംബത്തിനകത്തു നിന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. എല്ലാ യുദ്ധങ്ങളും ഈ ഔറംഗസീബിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. നിന്നെ ചക്രവർത്തിയാക്കാനാണ് ഞാൻ യുദ്ധത്തിനൊരുങ്ങിയത്. എനിക്ക് വേണ്ടിയല്ല. നീ എന്നോടൊപ്പമില്ലേ?
2: ഞാൻ ജ്യേഷ്ഠനോടൊത്ത് തന്നെയാണല്ലോ.
1: അത് നിനക്ക് നല്ലത്. ജ്യേഷ്ഠൻ ദാറ നമ്മുടെ ശത്രുപക്ഷത്തായതിൽ നിനക്ക് ദുഃഖമുണ്ടോ?
2: യുദ്ധത്തിൽ രക്തബന്ധത്തിന് സ്ഥാനമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല.
1: ഇപ്പോഴാണ് നീ ചക്രവർത്തിയുടെ ബുദ്ധി പ്രയോഗിച്ചു തുടങ്ങുന്നത്. നേരായ ബുദ്ധി കൊണ്ട് മാത്രം അധികാരം നിലനിർത്താൻ കഴിയില്ല. ചക്രവർത്തിയായി നീ സ്വയം പ്രഖ്യാപിക്കണം. യുദ്ധവിജയത്തിനാവശ്യം ശത്രുപക്ഷത്തേക്ക് ചാരന്മാരെ അയക്കുകയാണ്. പുരോഹിതന്റെ കുപ്പായം ധരിച്ചു ചെന്ന് അവരുടെ യുദ്ധതന്ത്രം നമുക്ക് പിടിച്ചെടുക്കണം. ഈ രാത്രി തന്നെ നമുക്ക് സൈന്യസമേതം ആഗ്രയിലേക്ക് കടക്കാം.
2: ഈ രാത്രിയിലും?
1: എന്താ, പേടിയാണോ? ചക്രവർത്തിയാകാൻ പോകുന്നവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഈ ജ്യേഷ്ഠനില്ലേ കൂടെ. സിംഹാസനം വേണമെന്നുണ്ടെങ്കിൽ ശത്രുവിനെ തുരത്തുകയാണ് ആദ്യം വേണ്ടത്. അത് ഏത് രീതിയിലുമാവാം, നേരിട്ടും ചതിച്ചും ചാർന്മാർ ഉപയോഗിച്ചും. അധികാരമാണ്

0: ധാര, എന്റെ മക്കൾ പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചു വീഴുന്നത് ഈ ഷാജഹാന് കാണേണ്ടി വരുമോ?
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അധികാരത്തിന് വേണ്ടിയുള്ള കൊതിമൂത്ത് രാജ്യം നശിപ്പിക്കാൻ ഒരുങ്ങുന്നവരെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ്?
0: പാവം എന്റെ മുംതാസ്, അവൾ ഇതൊന്നും കാണാതെ പോയത് എത്ര നന്നായി. അല്ലെങ്കിൽ മക്കൾ തമ്മിൽ തല്ലുന്നത് കണ്ട് അവൾ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു.
1: എവിടെയും അശുഭകരമായ വാർത്തകളാണ്. അനുജൻ ഷൂജ വംഗദേശത്തിലാണ് നമുക്കെതിരെ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ചക്രവർത്തി എന്ന നാമം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ഇളയ അനുജൻ മൊറാദ് പടിഞ്ഞാറ് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഔറംഗസീബാണ് ഈ കുബുദ്ധികൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്.
0: എന്നും എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഔറംഗസീബ്. അവനിതൊക്കെ എങ്ങനെ കഴിയുന്നു?
1: ഷൂജായെ അമർച്ച ചെയ്യുവാൻ ഉടനെ സൈന്യസമേതം പുറപ്പെടാൻ എന്റെ പുത്രൻ സുലൈമാനെ അറിയിച്ചിട്ടുണ്ട്. പിതാവേ, അവിടുന്ന് അശേഷം ആകുലപ്പെടണ്ട. ഈ കലാപത്തെ അമർത്തുവാൻ എനിക്കറിയാം.
0: അക്കാര്യത്തിൽ എനിക്ക് അശേഷം ശങ്കയില്ല. പക്ഷേ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലാണല്ലോ യുദ്ധം. ഒരു പിതാവിന് അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. മക്കൾ യുദ്ധം ചെയ്യുന്നത് ഭീതിയോട് മാത്രമേ കാണാനും കേൾക്കാനും കഴിയൂ. എൻ്റെ മക്കളോട് ഞാൻ പറയാം. ഞാനവരെ പറഞ്ഞ് സമാധാനപ്പെടുത്താം. യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യണ്ട. എല്ലാവരെയും വിളിക്കൂ, വിളിക്കൂ.
2: ഒരിക്കലും പാടില്ല പിതാവേ, അതൊരിക്കലും പാടില്ല.
0: ജഹനാരാ മകളെ, എന്തുകൊണ്ട് എൻ്റെ മകളിത് കാണുന്നില്ലേ? മക്കൾ യുദ്ധക്കളത്തിൽ ശത്രുക്കളെ പോലെ പോരാടുന്നത് ഒരു പിതാവിന് കണ്ടു നിൽക്കാൻ കഴിയുമോ?
2: കഴിയണം. തെറ്റിയും തെറിച്ചും പോയ മക്കൾ ഇനി ഒന്നിച്ചു വന്നാലും കൂടുതൽ ആപത്താണ്. ഓരോരുത്തരും അവരുടെ സ്ഥാനം സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ കൊട്ടാരം വിട്ട് ഇറങ്ങിയത്.
0: മോളെ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവരെന്റെ പുത്രന്മാരല്ലേ.
2: ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് എന്ത്? പുത്രന്മാരെ സ്നേഹിക്കുവാനുള്ള അവകാശം മാത്രമേ പിതാവിനുള്ളൂ. അവരെ ശാസിക്കുവാനും കൂടി പിതാവിന് കഴിയണ്ടേ?
0: എന്റെ ഹൃദയത്തിന് ഒരു തരത്തിലുള്ള ശാസനം മാത്രമേ വശമുള്ളൂ. അതിന്റെ പേര് സ്നേഹമെന്നാണ്. നിങ്ങൾ അമ്മയില്ലാതെ വളർന്നവരാണ്. ഒരമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്കതറിയാം. എന്റെ മക്കളെ ശിക്ഷിക്കുവാൻ എനിക്ക് കഴിയില്ല.
2: എന്തുകൊണ്ട്?
0: ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്.
2: തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണ്ടേ?
0: ശിക്ഷിക്കണം. പക്ഷേ എനിക്ക് അവരെ മാത്രമല്ല എല്ലാവരെയും സ്നേഹം കൊണ്ട് ശിക്ഷിക്കാനേ കഴിയൂ. അതാ അങ്ങോട്ട് നോക്കൂ. വെണ്ണക്കല്ലിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ആ ദീർഘനിശ്വാസത്തിൻ്റെ നേരെ, ആ താജ്മഹലിൻ്റെ നേരെ ഒന്ന് നോക്കൂ. നോക്കൂ മകളെ, എന്നിട്ട് പറയൂ അവരെ ശിക്ഷിക്കുവാൻ.
2: പിതാവേ, ഇതാണോ അവിടത്തേക്ക് യോജിച്ച വാക്കുകൾ? ഈ ദൗർബല്യൻ ഭാരത ചക്രവർത്തിയായ ഷാജഹാന് ചേർന്നതാണോ? ദാറാ, എവിടെ പോയി നിന്റെ വീറും വാശിയും സാമർഥ്യവും? ഇങ്ങനെയാണോ നീ വൃദ്ധനായ പിതാവിന്റെ പ്രതിപുരുഷനായി രാജ്യം ഭരിക്കുന്നത്? നമ്മുടെ പിതാവ് ദുർബലനായതുകൊണ്ടാണ് രാജ്യഭരണം നിന്റെ കൈകളിൽ വന്നു ചേർന്നത്.
1: പിതാവേ, സഹോദരി പറയുന്നതിൽ കാര്യമുണ്ട്. അങ്ങ് കൽപ്പിക്കണം, എങ്കിലേ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയൂ.
0: യുദ്ധം വേണം അല്ലേ? എല്ലാവർക്കും സർവനാശം വിതയ്ക്കുവാൻ ഇനിയും യുദ്ധമുണ്ടാകണം അല്ലേ?
1: പിതാവേ, യുദ്ധമുണ്ടാവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യുദ്ധമുണ്ടാകുന്നു. ഞാൻ ഈ സിംഹാസനം കൊതിക്കുന്നവനാണെന്ന് അങ്ങ് വിചാരിക്കരുത്. ഈ യുദ്ധം അതിനുവേണ്ടിയല്ല. എനിക്ക് സാമ്രാജ്യമോഹമേയില്ല. അങ്ങയുടെ സിംഹാസനം രക്ഷിക്കാനാണ് എന്റെ ഉദ്യമം.
2: അതെ, ദാരയുടെ ശ്രമം അങ്ങയുടെ സിംഹാസനം രക്ഷിക്കാനാണ്, അക്രമത്തെ അടിച്ചമർത്താനാണ്. നിരപരാധികളായ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഭീകരമായ

0: നമ്മളെ കാട്ടാളത്തത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ആക്രമത്തെ തടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം അൽപായുസായി തീരും.
1: പിതാവേ, ഞാനിതാ സത്യം ചെയ്യാം, സഹോദരന്മാരാരെയും ഞാൻ ഉപദ്രവിക്കുകയോ വധിക്കുകയോ ഇല്ല. രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഞാൻ പിടികൂടി അങ്ങയുടെ മുന്നിൽ കൊണ്ടു നിർത്തും. അങ്ങേക്ക് ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യാം.
2: എന്നാൽ അങ്ങനെ തന്നെയാകട്ടെ. ഷാജഹാൻ പിതാവ് മാത്രമല്ല ചക്രവർത്തി കൂടിയാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. പറ, എന്നാൽ പൊയ്ക്കോളൂ. എനിക്കുള്ള അധികാരം നിനക്ക് കൂടിയാണ്. നീ അത് വേണ്ടതുപോലെ മനുഷ്യ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുക.

0: മക്കളെ ജഗനാരാ, ഔറംഗസീബ് വന്നു പോ, എനിക്കവനെ കാണണം. എന്റെ പുത്രനല്ലേ അവൻ, സമർത്ഥനും ബുദ്ധിമാനുമായ അവൻ എനിക്ക് അഭിമാനം തന്നെ.
1: അഭിമാനമോ? എന്തഭിമാനം? ഇത്ര വഞ്ചകനും നീചനുമായ അവൻ പിതാവിന് അഭിമാനമാണെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു? മനസ്സിൽ കൊടിയ വിഷം വെച്ച് തന്ത്രപൂർവം കാര്യങ്ങൾ ഓരോന്നും മെനഞ്ഞെടുത്ത് മധുരമൂറുന്ന വാക്കുകളിലൂടെ ആരെയും വശീകരിച്ച് ദ്രോഹിക്കുന്ന മഹാപാപിയല്ലേ അവൻ? സഹോദരന്മാരായ ദാറയെയും മൊറാദിനെയും തമ്മിൽ അകറ്റി പരസ്പരം യുദ്ധം ചെയ്യിച്ച് രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നത് ഔറംഗസീബിന്റെ വക്രബുദ്ധിയല്ലേ?
0: ഇല്ല മകളെ, പാവം ഔറംഗസീബിനെ കുറിച്ച് ഇങ്ങനെ ഒന്നും പറയരുത്. ഈ പിതാവിനെ ഒരുപാട് സ്നേഹിക്കുന്ന മകനാണ് അവൻ.
1: സ്നേഹം? ഈ സ്നേഹം മുഴുവൻ കാപട്യമാണ്, ചതിയനാണവൻ.
0: മകളെ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവൻ എന്റെ പുത്രനും നിന്റെ സഹോദരനുമല്ലേ?
1: അങ്ങയുടെ പുത്രനും എന്റെ സഹോദരനും തന്നെയാണ് ഔറംഗസീബ്. പക്ഷേ പിതൃ സ്നേഹമോ സഹോദര സ്നേഹമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ചതിയനാണ് ആ മനുഷ്യൻ.
0: മക്കളെ, എനിക്കാരുമില്ലെന്ന തോന്നൽ കൂടുതൽ എന്നെ ദുഃഖിപ്പിക്കുകയാണ്. പാവ മുംതാസ് മുകളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ

0: എന്റെ പിതാവ് കാരാഗ്രഹത്തിലാണ്, സഹോദരന്മാർ കാരാഗ്രഹത്തിലായിക്കൊണ്ടുമിരിക്കുന്നു. ഇളയ സഹോദരൻ മൊറാദിന്റെ ധാരണ ഞാൻ അവന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്നാണ്. ഔറംഗസീബിനല്ലാതെ മറ്റാർക്കും വേണ്ടി യുദ്ധം ചെയ്യാറില്ല, എനിക്ക് ഞാൻ മാത്രം. മൊറാദ് വിജയ സ്ത്രീലാളിതനായി മടങ്ങി വരികയാണ്. ചക്രവർത്തി പദം ഒരു പക്ഷേ മനസ്സിൽ സ്വപ്നം കണ്ടിരിക്കും. ഞാൻ എന്നും കൂടെ ഉണ്ടെന്നാണ് അവന്റെ ധാരണ. ഔറംഗസീബ് ഒരു മണ്ടനാണെന്നായിരിക്കും അവൻ വിചാരിച്ചിരിക്കുന്നത്. മൊറാദ്, നിഞ്ചയും സ്വാതന്ത്ര്യം ആ കുതിര എന്റെ അടുത്ത് വരുന്നത് വരെ മാത്രം.
1: ജ്യേഷ്ഠ
0: പറയൂ. മൊറാദ്,
1: യുദ്ധത്തിൽ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടങ്ങുകയാണ്. ജ്യേഷ്ഠനാണ് എന്റെ കരുത്ത്. ഞാൻ ജ്യേഷ്ഠനോട് എന്നേക്കും കടപ്പെട്ടവനാണ്. പിതാവ് കാരാഗ്രഹത്തിലായതും സഹോദരന്മാർ തോറ്റോടിയതുമൊക്കെ ജ്യേഷ്ഠന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് മാത്രമാണ്.
0: നീ എന്നെ പുകഴ്ത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിതാവിനെയും സഹോദരന്മാരെയും കീഴ്പ്പെടുത്തിയതിലും ബന്ധനസ്ഥരാക്കിയതിലും നീ കണക്കിലേറെ സന്തോഷിക്കുന്നു, അതിലേറെ അഭിമാനിക്കുന്നു.
1: ജ്യേഷ്ഠൻ എന്താണ് ഈ പറയുന്നത്?
0: ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങനെയേ വരൂ. എന്തെന്നാൽ അധികാര കൊതി മൂത്ത് നിനക്ക് മത്ത് പിടിച്ചിരിക്കുകയാണ്. നിനക്കാരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല.
1: ജ്യേഷ്ഠന് അങ്ങനെ തോന്നാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു?
0: തെറ്റുകൾ ചെയ്യുമ്പോൾ

0: ശരികളാണെന്നേ ചെയ്യുന്നവർക്ക് തോന്നൂ. തെറ്റും ശരിയും ചരിത്രത്തിന്റെ ഭാഗമാണ്.
1: ജ്യേഷ്ഠന് എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്?
0: പുലമ്പലോ? നീ എന്താ പറഞ്ഞത്? രാജ്യങ്ങൾ ഒന്നൊന്നായി പിടിച്ചടക്കി പിതാവിനെയും ബന്ധുക്കളെയും കൽത്തുറങ്കിൽ അടച്ചപ്പോഴേക്കും നീ അങ്ങ് ചക്രവർത്തിയായി പോയി അല്ലേ? അഹംഭാവി.
1: ജ്യേഷ്ഠ, ഞാൻ മറ്റൊന്നും വിചാരിച്ചിട്ടില്ല.
0: നീ വിചാരിക്കുന്നതും വിചാരിക്കാൻ പോകുന്നതും ഈ ഔറംഗസീബ് മനത്തറിയും. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല.
1: ജ്യേഷ്ഠ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: ഉദ്ദേശിക്കുന്നത് നിന്നെ പിടിച്ചു കെട്ടുവാൻ തന്നെ.
1: ഇത് ചതിയല്ലേ?
0: എല്ലാം ചതിയാണ്. ചതി അല്ലാത്തതായി നമുക്കിടയിൽ എന്താണുള്ളത്?
1: ഞാൻ സ്വന്തം സഹോദരനല്ലേ?
0: സ്വന്തം പിതാവ് തടവറയിലായി കഴിഞ്ഞു. മൊറാദ്, നീയും തടവറയിലാവുകയാണ്.
1: ജ്യേഷ്ഠ,
0: ഞാൻ നിന്റെ ജ്യേഷ്ഠനല്ല, നീ എന്റെ ശത്രുവാണ്.
1: ചതി, ചതി, ഇത് കൊടും ചതിയാണ്.
0: ഇവരെ പിടിച്ചു കെട്ട്.

0: പിതാവേ, ഔറംഗസീബ് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ച് സിംഹാസന ആരോഹണം ചെയ്തിരിക്കുന്നു.
1: എന്ത്? ഔറംഗസീബ് എന്ത് ചെയ്തു?
0: മുഗൾ രാജവംശത്തിന്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു.
1: ഔറംഗസീബ് സിംഹാസനത്തിൽ ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഔറംഗസീബ് നല്ലവനാണ്, നല്ലവനാണ്.
0: വൃദ്ധനായ പിതാവിനെ ചതിച്ച് ബന്ധനസ്ഥനാക്കിയ ഔറംഗസീബ് ഇനി ചെയ്യാൻ ബാക്കി എന്താണുള്ളത്?
1: ശരിയായിരിക്കാം, പക്ഷേ ഒന്നും എനിക്കിപ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മകളെ, നിന്നോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പുറത്തെന്തൊക്കെയാണ് വർത്തമാനങ്ങൾ? എന്നെപ്പറ്റി, എനിക്ക് വന്ന ദുരിതത്തെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ?
0: പിതാവേ, ഈ ലോകം പഴയതുപോലെ തന്നെ. കാരാഗ്രഹത്തിലായ ഷാജഹാൻ ചക്രവർത്തിയെ പറ്റി ആരും ഒന്നും പറയുന്നില്ല.
1: ഞാൻ തടവറയിലായതിൽ ലോകത്താർക്കും ദുഃഖമില്ലേ?
0: ഇല്ല പിതാവേ, ഇല്ല. ലോകം പതിവ് പോലെ ഉറങ്ങുന്നു, ഉണരുന്നു. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തടവറയിലായ വാർത്ത ഒരു വാർത്തയല്ലാതായിരിക്കുന്നു.
1: ആ പോട്ടെ, പക്ഷേ ഒരു തവണ എനിക്ക് ഈ കോട്ടയ്ക്ക് പുറത്തു പോകണം. ജനങ്ങളെ കാണണം, എനിക്ക് വെളിച്ചം കാണണം. ആരും കാണാതെ നിനക്കെന്നെ ഈ കോട്ടയ്ക്ക് വെളിയിൽ കൊണ്ടുപോകാൻ കഴിയില്ലേ? പറയൂ മോളെ, പറയൂ. നിനക്കെന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? കഴിയില്ലേ മോളെ?
0: ഇല്ല പിതാവേ, ഇല്ല. എനിക്കല്ല, ആർക്കും കഴിയില്ല.

0: പാതുഷാ,
1: ജഹനാര,
0: വൃദ്ധനായ പിതാവിനെ കാരാഗ്രഹത്തിലാക്കി. അദ്ദേഹം ഭ്രാന്തനായി മാറിയിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ശത്രുക്കളെയും മിത്രങ്ങളെയും ബന്ധുക്കളെയും കൊല്ലുകയോ തടവിലാക്കുകയോ ചെയ്തു. ഇത്ര വലിയ മഹാപാപങ്ങൾ അങ്ങനെ തന്നെ മാഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ?
1: ഞാൻ ആരെയും ശിക്ഷിച്ചിട്ടില്ല. ഖാസിമാർ വിധിച്ച ശിക്ഷകളാണ് ഓരോന്നും.
0: ശിക്ഷകൾ? ഇതാണോ ശിക്ഷ? ഇങ്ങനെയാണോ ശിക്ഷ? ഖാസിമാർ ഔറംഗസീബ് ചക്രവർത്തിയെയും കൊല്ലാൻ വിധിച്ചാൽ താങ്കളും കൊല്ലപ്പെടുവോ?
1: ഞാൻ

0: മോളെ ജഹനാരെ, ഞാൻ ഭ്രാന്തനായി തീർന്നിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മശക്തിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഓർത്തു പറയുവാൻ എനിക്ക് കഴിയും മോളെ. ഞാൻ ഭ്രാന്തനല്ല, ഷാജഹാൻ ചക്രവർത്തിക്ക് ഭ്രാന്തില്ല, ഭ്രാന്തില്ല മോളെ. എന്റെ മകൻ ഔറംഗസീബ് എന്നേക്കാൾ വലിയ ചക്രവർത്തി തന്നെയാണ്. പക്ഷേ അവന്റെ പിതാവ് ഭ്രാന്തനല്ല, ഭ്രാന്തനല്ല.
1: എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങക്ക് എന്തു പറ്റി?
0: എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ രാജ്യത്തിനൊന്നും പറ്റാതെ നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു നിമിഷം എന്റെ കണ്ണടഞ്ഞു പോയാൽ രാജ്യം ശത്രുക്കൾ ആക്രമിക്കും, എന്റെ പ്രജകൾ അനാഥരാകും, അവർ കഷ്ടപ്പെടും. താജ്മഹലിൽ എന്റെ റാണി അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവളുടെ കണ്ണുകൾ നിറയാൻ പാടില്ല. നോക്കുമോളെ, നോക്കൂ. കൊള്ളാമോ, കൊള്ളാമോ എന്റെ വേഷം? കൊള്ളാമെന്ന് പറയുമോളെ?
1: കൊള്ളാം പിതാവേ.
0: ഈ രത്നങ്ങളെല്ലാം ഔറംഗസീബ് തട്ടിപ്പറിച്ചുകൊണ്ട് പൊയ്ക്കളഞ്ഞെങ്കിലോ എന്ന് പേടിച്ചാണ് ഞാനിതൊക്കെ എന്റെ ദേഹത്ത് തന്നെ അണിഞ്ഞിരിക്കുന്നത്. മക്കൾ എല്ലാം തട്ടിപ്പറിക്കുന്നവരാണ്. പിതാവിനെയും മാതാവിനെയും അവരുടെ മനസ്സിനെയും തട്ടിപ്പറിച്ചെടുത്തു കളയും. സൂക്ഷിക്കണം, വളരെ കരുതലോടെ വേണം മാതാപിതാക്കൾ മക്കളോടൊപ്പം ജീവിക്കേണ്ടത്. മക്കൾ അപകടകാരികളാണ്. സൂക്ഷിക്കണം, സൂക്ഷിക്കണ്ടേ? ശരിയല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ?
1: ശരിയാണ്.
0: ഓരോ നിമിഷം ജാഗ്രത വേണം, ജാഗ്രത. എപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മെ കൊല്ലാൻ വരുന്നതെന്നറിയില്ല. ഔറംഗസീബ് എപ്പോഴാണ് വരുന്നത്? വരുന്നത് എപ്പോഴാണ്?
1: അറിയില്ല പിതാവേ.
0: മോളെ, നിന്നോട് ഈ പിതാവിനൊരു കാര്യം പറയാനുണ്ട്. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്, ജീവിതത്തെ സംബന്ധിച്ച്. മോളെ, നീ വിവാഹം കഴിക്കരുത്. പുത്രനുണ്ടായാൽ അവൻ നിന്നെ കാരാഗ്രഹത്തിലാക്കും, നിന്റെ ആഭരണങ്ങളെല്ലാം തട്ടിപ്പറിക്കും. നീ ഒരിക്കലും വിവാഹം കഴിക്കരുത് മോളെ. പിതാവ് പറയുന്നത് നീ കേൾക്കണം. കേൾക്കില്ലേ? നീ
1: കേൾക്കും.
0: നീ എന്തിനാണ് കരയുന്നത്? ഷാജഹാൻ ചക്രവർത്തിയുടെ മുൻപിൽ മകൾ കരയുന്നു. കരയാതെ മോളെ, കരയാതെ. ഞാൻ ഭ്രാന്ത് പിടിച്ചാണ് ഓരോന്ന് പുലമ്പുന്നതെന്ന് നീ വിചാരിക്കരുത്. എന്റെ ഹൃദയം തകർന്നുപോയി. ഒരുപാട് വേദനകൾ ഞാൻ കണ്ടു, അനുഭവിച്ചു. മതിയായി, ജീവിതം മതിയായി. എന്റെ പൊന്നുമക്കളെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ദാറ, ഷൂജ, മൊറാദ്, എല്ലാവരെയും കൊന്നുകളഞ്ഞു. സകലരെയും അവൻ ഔറംഗസീബ് കൊന്നുകളഞ്ഞു, കൊന്നുകളഞ്ഞു. ഞാൻ എന്തിനാണ് കരയുന്നത്? ചിരിക്കുകയല്ലേ വേണ്ടത്? ആരോ വരുന്നു, ആരുടെയോ കാലടി ശബ്ദം. കാലടി ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ആരാണ്, ആരാണത്? ആരാണത്?
2: ഞാൻ തന്നെ.
0: ഏ, ഇതാര്? ഇത് ചക്രവർത്തിയാണല്ലോ.
3: ഓ, ഔറംഗസീബ് ചക്രവർത്തി. സ്വന്തം പിതാവിന്റെ ദുരിതം കാണാൻ വന്നതാണല്ലേ.
2: ക്ഷമിക്കൂ, എല്ലാവരും എന്നോട് ക്ഷമിക്കൂ.
0: ഇനി എന്തിനു ക്ഷമിക്കണം? കൊല്ലാൻ വന്നിരിക്കുന്നവരോട് ക്ഷമിക്കാനോ? മോനെ ഔറംഗസീബേ, നീ എന്നെ കൊന്നോളൂ.
2: പിതാവേ, എന്നെ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷിക്കരുതേ. ഞാൻ പാപിയാണ്, മഹാപാപം ചെയ്തു കൂട്ടിയവനാണ്. ആ പാപത്തിന്റെ തീജ്വാലയിൽ ഞാൻ ഇന്ന് വെന്തുരുകയാണ്.
3: ഔറംഗസീബ് ചക്രവർത്തി അഭിനയിക്കണ്ട.
2: അഭിനയിക്കുന്നതല്ല, പാപങ്ങൾ ഒന്നൊന്നായി അനുഭവിക്കുകയാണ്. എനിക്കെല്ലാം ഒന്ന് ഏറ്റു പറയണം.
3: ഇവിടെ എന്താണ് നിനക്ക് പറയാനുള്ളത്? നിനക്ക് എന്താണ് ആവശ്യം?
2: മാപ്പ്.
3: മാപ്പ്.
2: എനിക്ക് സിംഹാസനം മതിയായി. അതിന്റെ സുഖം ദുഃഖമാണ്. എനിക്ക് മെക്കയിൽ പോയി പ്രാർത്ഥിക്കണം. എല്ലാം മറന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ ഏറെയാണ്. മാപ്പ് ചോദിക്കാൻ അർഹതയില്ല, എങ്കിലും മാപ്പ് ചോദിക്കുന്നു. മാപ്പ്, മാപ്പ്, മാപ്പ്.

ഔറംഗസീബ് നാടകം സമാപിക്കുന്നു. രചന എസ് ശോഭ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഔറംഗസീബ്, കെ സി ബാബു, ഷാജഹാൻ, മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, ദാറ അലക്സ് പോൾ, മൊറാദ് കുന്നിക്കോട് ഗുരുപ്രസാദ്, ജഹ്നാര ചന്ദ്രിക വിജയൻ. സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫും സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ദ പ്രിൻസ് എന്ന ചിത്രത്തിനു വേണ്ടിയും ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദേവ.

ദ പ്രിൻസ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 8:35 വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് അവർ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വെച്ച ഫ്ലക്സുകൾ മാറ്റണമെന്നും പ്രകടനങ്ങളുമായി തെരുവിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച വിജയ് ഇന്ന് ചെന്നൈ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുദ്രാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 3 പഞ്ചായത്തുകളും 1 ബ്ലോക്ക് പഞ്ചായത്തും അംഗീകാരം നേടി. വിവിധ വിഭാഗങ്ങളിലായി പത്തനംതിട്ടയിലെ നിരണം, തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകളാണ്.

0: പുരസ്കാര നേട്ടത്തിലെത്തിയത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. സ്പെയിനിൽ ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സ്പെയിനിലെത്തി. കപ്പലിൽ നിന്ന് 140-ൽ അധികം യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനാണ് അദ്ദേഹം സ്പെയിനിൽ എത്തിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിന് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്ക രാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമ ലംഘനവും ആരോപിച്ചാണ് നോട്ടീസ് നൽകിയത്. ഈ വർഷം ജൂൺ 26 വരെ ആഭ്യന്തര മത്സരങ്ങളിൽ മത്സരിക്കാൻ വിനേഷ് അയോഗ്യയാണെന്ന് നോട്ടീസിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. നേരത്തെ നടന്ന ഗോവ മോഹൻബഗാൻ മത്സരം 1-1 സമനിലയിലായി. 19-ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിക്ഷൻ, അനിമേഷൻ ചിത്രങ്ങൾക്കായുള്ള ദക്ഷിണേഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ് MIFF. ജൂൺ 15 മുതൽ 21 വരെ മുംബൈയിൽ നടക്കുന്ന മേളയിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൌജന്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവില ഈ ആഴ്ചയിൽ 6%-ൽ അധികം കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഹോർമോസ് കടലിടുക്കിന് സമീപം അമേരിക്കയും ഇറാനും വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇടുക്കിയിൽ ASIയെ കാണാതായതായി പരാതി. ഇടുക്കി ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന KT സന്തോഷിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. കരുണാപുരം ചേറ്റുകുഴി സ്വദേശിയാണ്. ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തിയ സന്തോഷ് ഫോണും മറ്റ് രേഖകളും വാഹനത്തിൽ ഉപേക്ഷിച്ച ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. കമ്പംമേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് വെള്ളിയൂരിൽ ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് ബസും ഉള്ളിയേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 മണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം കല്യാണരാമൻ. ഗാനരചന കൈതപ്രം. സംഗീത സംവിധാനം ബേണി ഇഗ്നേഷ്യസ്.

0: indicated that Tehran's reply could determine the next phase of negotiations. Iran's Foreign Minister Abbas Araghchi criticized recent American military actions, accusing Washington of undermining diplomatic efforts through escalation. The Inter-Meteorological Department, IMD, has predicted heavy rainfall over Kerala, Lakshadweep, South Karnataka, Tamil Nadu, Puducherry and Karaikal during the next 2 to 3 days. The weather agency has issued a yellow alert for heavy rainfall in 7 districts of Kerala till tomorrow. Fishermen have been advised not to venture into the sea along the coasts today due to rough weather conditions. The Wrestling Federation of India, WFI, today issued a show cause notice to grappler Vinesh Bhogat, accusing her of indiscipline and anti-doping rule violations. In the 15-page notice, the WFI said Vinesh is ineligible to compete in domestic events until the 26th of June this year for not completing the mandatory 6-month notice period required for athletes returning from retirement under UWW anti-doping rules. The federation has sought her explanation on 4 broad charges, including her disqualification from the 2024 Paris Olympics. She has been given 14 days to respond to the notice. In archery, India's Sahil Jadhav won a bronze medal in the men's individual compound event at the World Cup 2026 Stage 2 in Shanghai, China today. The 25-year-old Maharashtra archer defeated Denmark veteran player cum coach Martin Damsbo 147-144 in the bronze medal playoff to secure India's first medal of the ongoing tournament. In IPL cricket, Gujarat's Titans were 221 for 4 in 19.2 overs against hosts Rajasthan Royals in Jaipur when reports last came in. Rajasthan Royals won the toss and opted to bowl. Last night, Kolkata Knight Riders defeated Delhi Capitals by 8 wickets in Delhi. And now before we end the bulletin, the headlines once again. Shubhendu Adhikari takes oath as first BJP Chief Minister of West Bengal. 5 MLAs also sworn in as Cabinet Ministers. TVK Chief C. Joseph Vijay stakes claim to form government in Tamil Nadu with support of Congress, VCK, IUML and left parties, set to take oath as Chief Minister tomorrow. India conducts successful flight trial of advanced variant of Agni missile with MIRV system. Prime Minister Narendra Modi to launch several development projects during his day-long visit to Karnataka and Telangana tomorrow. Enforcement Directorate arrests Punjab Cabinet Minister Sanjeev Arora in alleged money laundering case. And in archery, India, Sahil Jadhav wins bronze medal in men's individual compound event at World Cup Stage 2 in Shanghai. That is all in the news at 9. Good night.
1: Akashavani.
2: കായിക ലോകം.
1: അവധിക്കാല കായിക പരിശീലനം. അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
3: സർ, ഇപ്പോ ഐ പി എല്ലിൽ ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകളിലൊക്കെ കണ്ടുവരുന്നത് സൈക്കോളജിസ്റ്റിനെ ഉൾപ്പെടുത്തും ടീമിൽ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏത് സ്പോർട്സ് ഇവന്റിലായാലും നമുക്ക് ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫുട്ബോളിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ, സ്വാഭാവികമായിട്ട് ഒരു കായിക താരത്തിന് സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനുള്ള അത്തരം പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്?
4: തീർച്ചയായിട്ടും. ഞാൻ എന്റെ കുട്ടികളിൽ, ഞാൻ ഇടയ്ക്ക് ആഴ്ചയിലൊരിക്കും വന്നൊരു ചെറിയൊരു കോമ്പറ്റീഷൻ വയ്ക്കും. എല്ലാ ദിവസവും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. 3 ടീമും 4 ടീമും ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അവരോട് പറയും, നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ റണ്ണിങ് എ ബി സി പഠിച്ചു അത് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്രോപ്രൈറ്റ് ചെയ്യാൻ ഞാൻ കോമ്പറ്റീഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി പഠിച്ച ടെക്നിക്കൽ സ്കില്ലിന്റെ എക്സിക്യൂഷൻ ആ കുട്ടി എങ്ങനെ ചെയ്യും. പ്രഷറിലാണ് ഇപ്പൊ, പ്രഷർ 4 ടീമുണ്ട്, 4 ടീമെന്ന് വാർക്ക് എല്ലാവർക്കും ചെയ്യുന്നു. ഞാൻ അതിൽ ഒരു ലീഡറാക്കും, ലീഡറാക്കിട്ട് എന്നിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും. ആദ്യത്തേനെ പോയി ഒരു ടീം ഏറ്റവും ലാസ്റ്റ് വന്നു, ആ ടീമിന്റെ അടുത്ത് ഇല്ല, കുഴപ്പമില്ല, ഇതാണ് നിന്റെ കുറവ്, ഇതാണ് അവിടുത്തെ ട്രെയിനിങ് ശരിയായില്ല, ആ ട്രെയിനിങ് അതൊക്കെ എങ്ങനെ വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി, മോട്ടിവേറ്റ് വിടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു ടീമും മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു ടെൻഷൻ കാണും. ടെൻഷൻ ഉണ്ടാവുന്ന 2 കാര്യങ്ങളുണ്ടാണ്. ഒന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്ത വ്യക്തി, ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ സൈക്കോളജിസ്റ്റും നമ്മുടെ കോച്ചും ഉള്ളത്. അവരാണ് ടീം ബിൽഡിംഗ് ചെയ്യുന്നത്.
3: 2 മാസത്തെ വേനലവധി ക്ലാസ്സിന് വരുമ്പോഴത്തേക്കും, അത് കഴിഞ്ഞു പോകുമ്പോഴും അവരുടെ ഒരു മാനസിക വളർച്ചയെയും അതുപോലെ തന്നെ അവരുടെ അച്ചടക്കത്തെ എത്രത്തോളം അത് കൂടുതലായിട്ട് പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്.

0: എനിക്ക് ഈ ഫീൽഡിന് മോർ ദാൻ 50 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ആസ് എ പ്ലെയർ, ആസ് എ കോച്ചായിട്ട് ഒരു മോർ ദാൻ 35 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഇതിനിടയിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മൾ പേഴ്സണൽ ലൈഫിലായിരുന്നാലും ശരി, തന്നെ ഏതൊരു വ്യക്തിക്ക് ഡിസിപ്ലിൻ ഉണ്ടോ ആ വ്യക്തിയുടെ ലൈഫ് വളരെ പോസിറ്റീവായിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ പേടിക്കുകയല്ല, ഞാൻ കുട്ടികൾ പറയാറുണ്ട് പേടിക്കലല്ല, നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് കൃത്യമായി ചെയ്യുക. ദിസ് കാൾഡ് ഡിസിപ്ലിൻ. സ്വയം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഞാൻ കുട്ടികൾ പറയും, നിങ്ങൾ എവിടെയാണ് ഷൂ ഉപയോഗിക്കുന്നത്? അത് ഞാൻ എവിടെ വയ്ക്കുന്നത്? സോക്സ് എവിടെ വയ്ക്കുന്നത്? ഷൂവിനകത്ത്. ദിസ് നോട്ട് എ ഡിസിപ്ലിൻ. അങ്ങനെ ഓപ്പൺ ആയിട്ട് വയ്ക്കണം. അപ്പം ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ സമ്മർ ക്യാമ്പ് കഴിഞ്ഞു പോകുന്നു, നമ്മൾ എല്ലാ കോച്ചസും ഇവരോട് പറഞ്ഞു കൊടുക്കുക, ഗുഡ് തിങ്സ് വാട്ട് ടു ഡു, വർക്ക് പണി ചെയ്ഞ്ച് എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഫ്രീ ഫുഡ് കഴിക്കണം, റെഡി ആയിട്ട് വരണം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, എല്ലാം നോക്കി കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ കുട്ടികളുടെ കൊണ്ട് നമ്മുടെ കൊണ്ടുവരുന്ന എല്ലാ കുട്ടികളും അത്ലറ്റിക്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹിപ്പോമിംഗ് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യണമുണ്ട്, സെൽഫ് എക്സസൈസ് ചെയ്യണമുണ്ട്, ഈ റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസ്, എല്ലായിടത്തും മാറ്റം ഉണ്ടാവണം. കുട്ടികൾ വന്ന് എല്ലാവരും മാറ്റം ഉണ്ട്, എല്ലാവരും കൊണ്ടും എല്ലാം കിടന്നെടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന കറക്റ്റ് ഡിസിഷൻ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് സമ്മർ ക്യാമ്പ് കഴിഞ്ഞിരുന്നാലും ഈ സിസ്റ്റത്തിന് മാറ്റം വരത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞാൽ സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ 1-2 മാസം കഴിഞ്ഞ് കുട്ടി, ഹലോ മോനെങ്ങനെയുണ്ട്, മോളെങ്ങനെയുണ്ട്, സാർ വലിയ ഉപകാരം സാർ, കുട്ടി ഒരുപാട് ഇപ്പോഴും മാറ്റമുണ്ട് സാർ, ഇപ്പോൾ ബുക്സെല്ലാം കറക്റ്റായിട്ട് ടേബിളിൽ തന്നെ അടിച്ചു വയ്ക്കുന്നുണ്ട്, ഇട്ടുകൊണ്ട് പോകുന്ന സൂൺ ഷോക്സ് എന്നാൽ ഒരിടത്ത് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്, ആദ്യത്തെ പോലെ ബുദ്ധിമുട്ടുന്നില്ല. ഇതാണ് നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത്. ആസ് എ കോച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ വന്നിട്ട് അവനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, സമയത്തിന് ഉറങ്ങുന്നുണ്ട്, ഈ അവൻ്റെ ഡെയിലി റുട്ടീനിൽ ഒരു മാറ്റം ഉണ്ടാവും സംശയം. ഈ 2 മാസം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
1: കുട്ടികളെ ഈ വേനൽക്കാല കായിക പരിശീലനത്തിൽ അയക്കുന്നതിൽ മാതാപിതാക്കളുടെ ഒരു താല്പര്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞല്ലോ.
0: രണ്ട് തരമുള്ള മാതാപിതാക്കളുണ്ട് എന്റെ എക്സ്പീരിയൻസിൽ. ഒന്ന് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, വീട്ടിൽ ആരുമില്ല. അങ്ങനെയുള്ള ഒരു ആദ്യം സാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടോയെന്ന് ചോദിക്കും. ഞാൻ പറയാം, സോറി മാഡം, കുട്ടികളാണ് ഫിസിക്കൽ ആക്ടിവിറ്റി 2 മണിക്കൂറിൽ കൂടുതലൊന്നും പറ്റില്ല, 2 മണിക്കൂർ നമ്മൾ ചെയ്യിക്കത്തില്ല, 2 മണിക്കൂർ ടൈം വെച്ചിരിക്കുന്നത് അത് ചെയ്യത്തില്ല. അപ്പോൾ രാവിലെ 6:30 to 8:30 നമ്മുടെ ഇവിടെ സമ്മർ കോച്ചിങ് ക്യാമ്പ്. അത് കഴിഞ്ഞിട്ട് ഉടനെ കൊണ്ട് 9 മണിക്ക് കുട്ടിയെ കൊണ്ടുവന്ന് വയലിനിലോ ഡാൻസിലോ അവിടെ കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് വേറെ ഏതെങ്കിലും കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് 7 പഠിക്കാൻ പോകും. വൈകുന്നേരം 3:30 ആകുമ്പോൾ അവനെ വീണ്ടും നമ്മളവിടെ സമ്മർ കോച്ചിങ് കൊണ്ടുവരും. അപ്പോൾ ഇത് ഓപ്പണിംഗ് അഡ്രസ്സിൽ ഞാനിത് പറയാറുണ്ട്, ദയവേത് കുട്ടികളാണ് അവരിതിങ്ങനെ ഇങ്ങനെ ഓവർലോഡ് ചെയ്യുന്നത്. അപ്പോൾ പറയും, സാർ ഇല്ല അങ്ങനെയല്ല, നമുക്ക് സമയമില്ലാത്ത അല്ല, നിങ്ങൾ ഈ കാണിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഫ്രീന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഒരു തരത്തിലുള്ള പേരന്റ്. രണ്ടാമത്തെ തരത്തിലുള്ള പേരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാളുണ്ട്, അച്ഛനും വേണ്ട, അവർ വരും, അവരുടെ ഓരോ മൂവ്മെന്റ് ചെയ്യും, അവൻ ഓടുന്നതും ചാടുന്ന കറക്റ്റ് വീഡിയോ എടുക്കും, വീഡിയോ എടുത്ത് കുട്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ പറയാം, ഇന്ന് എന്റെ കോച്ച് പറഞ്ഞ് ഇന്നലത്തെ കാര്യം നന്നായിട്ട് ചെയ്തു തന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കരുതണം നമ്മൾ? ആ കുട്ടികൾ, ആ പേരന്റും കുട്ടിയും നമ്മൾ അറ്റാച്ച്മെന്റ്, ഏതൊക്കെ പേരന്റും കുട്ടികളും കൊണ്ട് വന്നിരുന്ന് കുട്ടിയുടെ ആക്ടിവിറ്റി കാണുന്ന അവരുടെ ഇടയിലുള്ള സ്നേഹ ബോണ്ട് ഉണ്ടല്ലോ, അത് വർദ്ധിക്കും. ഇമോഷണൽ അറ്റാച്ച്മെന്റ് വർദ്ധിക്കും. കൂടാതെ നമ്മൾ, ഞാൻ ഇവിടെ ചെന്നത് കുട്ടികൾ സീനിയർ കുട്ടികളെ കൊണ്ട് ജൂനിയർ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കും. അപ്പോൾ അവർക്ക് 2 ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, പഠിപ്പിക്കുന്ന കുട്ടിക്ക് എന്തായിരുന്നാലും അവൻ കൂടുതൽ അതിനെപ്പറ്റി അറിയും, കാരണം അവൻ എപ്പോഴും നന്നായിട്ട് ചെയ്ത് കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കും. മറ്റേ ആ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ അവൻ്റെ പേഴ്സണൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ, കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കോച്ചല്ല പഠിപ്പിക്കുന്നത്, അവന് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും, എങ്ങനെ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും പേരൻസ് വന്നിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി നല്ലൊരു പ്ലെയർ ആവണമെന്നാണ്. പക്ഷേ അവരോടൊത്ത് നിൽക്കാനുള്ള പല പേരൻസിനും സമയക്കുറവുണ്ട്.
1: സാറേ, വേനലവധി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം, ഈ ചൂട് കൂടുതലുള്ള ഒരു സമയത്താണ് നമ്മളിതെല്ലാം പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയക്രമത്തെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ അധിക ക്രമീകരണങ്ങൾ?
0: നമ്മൾ സമ്മർ ക്യാമ്പ് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും കേരള സർവകലാശാല നടത്തുന്ന സമ്മർ ക്യാമ്പിന് ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും വാട്ടർ ബോട്ടിൽ കൊണ്ടുവരും, വെള്ളം കൊണ്ടുവരും. വെള്ളം തീർന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിറയ്ക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഏത്തപ്പഴവും മുട്ടയും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നാരങ്ങ കൊണ്ടാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിഫ്രഷ്മെന്റ് ഐറ്റം ഉണ്ടോട്ടോ. പിന്നെ സമയക്രമം, സമയക്രമം എന്ന് പറഞ്ഞാൽ ഈ 2 മണിക്കുള്ള സമയം, 6:30 വന്നു കഴിഞ്ഞാൽ 6:30 തൊട്ട് ഒരു 6:30 വരെയൊക്കെ നമ്മൾ അറ്റൻഡൻസും, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മെഡിറ്റേഷനും കാര്യങ്ങളിലുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത് ആക്റ്റീവ് തുടങ്ങുമ്പോൾ മാക്സിമം നോട്ട് മോർ ദാൻ 40 മിനിറ്റ്സിൽ അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യില്ല ഒരു കുട്ടി. ആ ഇടയ്ക്കിടയ്ക്ക് അത്ര റെസ്റ്റ് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മുടെ സ്പോർട്സ് മാൻ കണ്ടിട്ടുണ്ടോ, ഗ്രൗണ്ടിൽ പോയിട്ട് നിന്നുകൊണ്ട് ഒന്ന് കുടിക്കും. അപ്പോൾ നിങ്ങൾ ഇരിക്ക് എടുത്ത് സാവധാനം സിപ്പ് ചെയ്ത് കുടിക്കാൻ പറയും, 1-2 സിപ്പ് ഇടയ്ക്കും. അപ്പോൾ ഓരോ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് അവർക്ക് ആക്ടിവിറ്റി അനുസരിച്ച് അവർക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ട്, റിലാക്സ് കൊടുക്കാറുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പോയിട്ട് ഒരു ഗെയിം കാര്യങ്ങളിൽ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ മാനസികമായിട്ട് ശാരീരികമായിട്ടും വളരെയധികം ഇമോഷണലി, കാരണം ഇവിടെ വരുമ്പോൾ അവർക്ക് അറിയപ്പെടുന്നത് ആര് വന്നിരുന്ന ഒരു കുട്ടി വരുമ്പോൾ പരിചയപ്പെടും. ആദ്യം 10 കുട്ടികൾ വന്ന ക്യാമ്പിന് 10 കുട്ടികളുടെ ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ, അവർക്ക് അവിടെ ഒരു ബോണ്ടായി. അപ്പോഴാണ് അറിയുന്നത്, ഓ എന്റെ വീടിന് അടുക്കുകയാണ്, പഠിക്കുന്ന കുട്ടി ഒരു സ്കൂളിലും വേറെ സ്കൂളിലും. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച് ഉണ്ടായി. കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒന്ന് അപ്പാർട്ട് ഫ്രം ആൾ ദീസ് എന്ന് പറയുന്നത് ഒരു പരിചയപ്പെടലാണ്, ഒരു പരിചയം, ഒരു സൗഹൃദം കിട്ടുകയാണ്. ആ സൗഹൃദം ഒരുപക്ഷെ വളർന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സൗഹൃദമായിട്ട് മാറാറുണ്ടോ?
1: പ്രായപരിധി ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. സാറ് തന്നെ പറഞ്ഞു, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു കായിക

0: ത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഫ്ലെക്സിബിൾ ആവാൻ സാധ്യത കുറവാണ്. നമ്മൾ മറ്റ് ചൈന, ജപ്പാൻ പോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളെന്ന് വെച്ച് നോക്കാം, പ്രത്യേകിച്ചും ചൈന, ജപ്പാനൊക്കെ അവർ ജനിക്കുമ്പോൾ തന്നെ സ്പോർട്സിലേക്ക് വിടാനുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ കണ്ടുവരുന്നില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ജോയിൻ ചെയ്യുമ്പോഴാണ് അവർക്ക് സ്പോർട്സിനോട് താല്പര്യം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് അതിനകത്ത് കാര്യമുണ്ടോ? അതായത് നമ്മളിപ്പോൾ സാറ് പറഞ്ഞ 8 വയസ്സ് മുതൽ 23 വയസ്സ് വരെ എന്ന് പറഞ്ഞു, പക്ഷേ അതിനും താഴെ നമുക്ക് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പരിശീലനം നൽകി തുടങ്ങാൻ പറ്റില്ലേ?
1: വളരെ നല്ല ചോദ്യം. ഞാൻ ഒത്തിരി കൺട്രീസിൽ ഞാൻ പോയിട്ടുള്ളതാണ്. റഷ്യയിലിനെ പോയി കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് അവരുടെ ഹോസ്റ്റൽസ് ആണ്. കാരണം രാവിലെ വർക്കിന് പോകുമ്പോൾ പേരൻസ് കുട്ടിയെ കൊണ്ട് അവിടെ ഏൽപ്പിച്ചിട്ട് പോവുക. അവിടെ മോണ്ടശ്ശേരി ട്രെയിനിങ് ചെയ്ത് പരിശീലിച്ച ടീച്ചേഴ്സാണ്. അവർ കുട്ടിയുടെ കഴിവ് അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്, കുട്ടിയുടെ വൈകല്യങ്ങൾ മനസ്സിലാക്കുകയാണ് അവിടെ വെച്ച്. അത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ആ അവരാണ് തിരിച്ചുവിടുന്നത്. അവന്റെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അവരാണ് തിരിച്ചുവിടുന്നത്. ഇപ്പോൾ ഡിസ്ക് എല്ലാം ഉണ്ട്, ഡിസ്ക് എറിയുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് റിങ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അവർ കുട്ടി ചെന്നെടുത്തെറിയും, ചിലർ തലവുത്തനം ചാടും. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ സ്വഭാവം എല്ലാം കണ്ടിട്ടാണ് അവർ അവരുടെ ഡെയിലി റിപ്പോർട്ടുണ്ട്, അതനുസരിച്ച് കുട്ടി ചാനലൈസ് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. കാരണം ഈ നോക്കുന്ന ഈ ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പി എച്ച് ഡി ഹോൾഡർ കൊടുക്കുന്ന സാലറിയാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും കുറച്ച് സാലറി കിട്ടുന്നത് ഈ പ്രീ കെ ജി എൽ കെ ജിയിലുള്ള ടീച്ചേഴ്സിനാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് അവർ അവരിൽ നിന്ന് അത്രയും പ്രതീക്ഷിക്കാവും. പക്ഷേ ഇതിനെ ദൂരീകരിക്കാനായിട്ട് നമ്മൾ കേരള സർവകലാശാലയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, 10 തൊട്ട് 12 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. അതിലും ശരീരത്തിന്റെ വളർച്ച നോക്കും. വലിയ കുട്ടികൾ ചില പ്രായമുണ്ട് പക്ഷേ ശരീരത്തിന്റെ വളർച്ചയില്ല, അങ്ങനെയുള്ള കുട്ടികൾ സൈസ് വൈസ് നമ്മൾ എടുത്തിട്ട് അതനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഏജ് വൈസ് പിന്നെ സൈസ് വൈസ് ഇത് രണ്ടും കൂടി ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നത്. അല്ല അത്ലറ്റിക്സിലായിരുന്നാലും ഇവരെ ഹൈറ്റ് അനുസരിച്ച് നിൽക്കും, എന്തിനേഷം നമ്മൾ അവിടെ ഗ്രൂപ്പാക്കും, 3-4 ഗ്രൂപ്പാക്കും. ഗ്രൂപ്പാക്കിയതിനു ശേഷം അവരെ കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അതിനൊക്കെയുള്ള ഒരു ബോറിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു. സെയിം പ്രായത്തിലുള്ള സെയിം ഹൈറ്റുള്ള കുട്ടികളാണ് ഒരുമിച്ച് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യണം.
0: അവർക്ക് താല്പര്യമുള്ളൊരു കായിക ഇനം ഇതായിരിക്കും, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നത് വേറെ ഒന്നായിരിക്കും. അത് ആ ഒരു കണ്ടെത്തൽ എങ്ങനെയാണ് പരിശീലകൻ എന്നുള്ള നിലയിൽ?
1: ഇപ്പൊ ഞാൻ ജീവിലായി ചേർന്നപ്പോഴത്തേക്കും എന്റെ അടുത്ത് കുട്ടികളുണ്ട്. ഓരോ കുട്ടികൾക്കും 20, 25, 30 കുട്ടികൾ വീതം കാണും. നമ്മൾ 15 കോച്ചുണ്ട്, അവിടെ ഹോക്കി ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഇത്രയും കോച്ചസ് ഉണ്ട്, ബോക്സിങ് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയാം ഓ അത്ലറ്റിക്സിന്റെ നമുക്ക് ഈവന്റ്സ് നമുക്കറിയാം. ആ ഈവന്റ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് പറയാം ഓരോ കുട്ടികൾക്കും. ആ ക്വാളിറ്റീസ് ഇല്ലാത്ത കുട്ടികൾ വരും ജനറൽ. കുട്ടിയോട് പോ, കുട്ടി എന്ന് പറയാം ഞാൻ അത്ലറ്റിക്സ് തരും, കുട്ടി ജനറലാണ് വന്നിട്ടുള്ളത്, പിന്നെ വന്നിട്ട് സ്പെസിഫിക് ഗെയിംസിലും വരും. പക്ഷെ ആ ഗെയിംസിൽ ആ കുട്ടിക്ക് നേടാവുന്നതിനെക്കാളും നന്നായിട്ട് ഇൻഡിവിജ്വൽ ഇനമായ അത്ലറ്റിക്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നേടാൻ പറ്റും. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ആളിൻ്റെ യൂണിവേഴ്സിറ്റി വരെ പോയി നാഷണൽ മെഡലിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അത് നമ്മൾ കോച്ചസ് തമ്മിൽ പറയാം, സാർ എൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്, എനിക്കൊന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഫിറ്റ് ആവും. ഓക്കെ സാർ, ഒന്ന് നോക്കി ശരി സാർ, വിട്ടേക്കും സാർ, കുട്ടിക്ക് താല്പര്യം ഞാൻ കുട്ടിയോട് പറയാം സാർ, കുട്ടിക്ക് പറയാം നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക. അങ്ങനെ താല്പര്യപ്പെടും നമ്മൾ, അതിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് സാർ. അത് അങ്ങനെ ചെയ്യണം. നമ്മൾ നോക്കണം നമ്മളെ വന്നിരുന്ന കുട്ടിക്ക് ഒരു ഭാവി ഉണ്ടാവണം. ആ ഭാവിയിൽ കൂടി ഇന്ത്യ എന്ന രാജ്യത്തിന് അഭിമാനമാവണം, കേരളത്തിന് അഭിമാനിക്കണം, ആ പർട്ടിക്കുലർ ഗെയിമിന് ഒരു അഭിമാനിക്കണം.
0: ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഇവന്റുകൾ ഏതൊക്കെയാണ് ഈ കുട്ടികൾ വന്ന് സാറിന്റെ ഒരു അഭിപ്രായത്തില്?
1: ബേസിക് ആയിട്ട് ഇപ്പൊ വന്ന് നമ്മുടെ ഇവിടുന്ന് ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഫാൻ. രണ്ടാമത് വന്നിട്ട് ഫുട്ബോളാണ്. മൂന്നാമത് ഇൻഡിവിജ്വൽ ഗെയിംസിന് ഇപ്പോൾ പ്രിയം കുറഞ്ഞു വരികയാണ്. കാരണം ഇൻഡിവിജ്വൽ ഗെയിംസിന് ഭയങ്കരമായിട്ട് കണ്ടാത്തതാണ്. അത് ഇൻഡിവിജ്വൽ ഗെയിം ഏതായിരുന്നാലും, അത്ലറ്റിക്സ് ആയിരുന്നാലും ശരി തന്നെ, വെയിറ്റ് ലിഫ്റ്റിംഗ് ആയാലും ശരി തന്നെ, സ്വിമ്മിംഗ് ആയിരുന്നാലും, ബോക്സിംഗ് ആയിരുന്നാലും, റെസ്ലിംഗ് ആയിരുന്നാലും, ഏത് ഗെയിം ആയാലും ഇൻഡിവിജ്വൽ ഗെയിംസിനെല്ലാം ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് പ്രോപ്പർ കോച്ചിങ് കിട്ടണം. മത്സര ലെവൽ മനസ്സിലാക്കണം, ആ ലെവലിൽ ഞാൻ എന്ത് എങ്ങനെയാണ് ഈ പെരുമാറേണ്ടത്. അത് നാഷണൽ വരയ്ക്കും ഒക്കെ, അത് കഴിഞ്ഞ് ഇന്റർനാഷണലിൽ പോകുമ്പോൾ രീതി മാറും. കാരണം അവിടെ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാതിരിയുള്ളതല്ല.
0: സ്കൂളുകളിൽ ചില ചെറിയ മത്സരങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളെക്കാളുമൊക്കെ അല്ലെങ്കിൽ അത്രത്തോളം ഒക്കെ വരുന്ന ഒരുപാട് കഴിവുള്ള ടാലന്റ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ പോലെ മുഖ്യധാരയിലേക്ക് വരുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അവരൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ വേനലവധി പരിശീലന ക്ലാസ്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരം ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുഖ്യധാരയിൽ എത്തിക്കാൻ ഇത്തരം പരിശീലന ക്യാമ്പുകൾ സഹായിക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യം. കാരണം നമ്മളെ കാണുന്നുണ്ട് പല കോമ്പറ്റീഷനിൽ വരുമ്പോൾ സ്കൂളിൽ ഒരു പിരീഡ് പോലും ഇറങ്ങാതെ എപ്പോഴും പഠിപ്പിച്ചാണ്. പക്ഷേ ഇൻബോൺ ക്വാളിറ്റി അത് അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഈ പഠിക്കുന്ന കുട്ടികളെക്കാളും നന്നായിട്ട് ഇവർ ചെയ്യാറുണ്ട്. പക്ഷേ ചില കുട്ടികൾ ഇതിലൊന്നും ഉൾപ്പെടാതെ നിന്നിട്ട് അവർ ഇവരെക്കാളും നല്ല പെർഫോമൻസ് ചെയ്യും. ആ ഇൻബോൺ ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്, ഓരോ ഗെയിമിനും അതിൻ്റെ ടാലന്റ് ഐഡി നടത്തണം എന്നുള്ള ഒരു പ്രൊസീജിയറുണ്ട്. നമുക്ക് ഇനി അത് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ സ്വീകരിച്ചാലേ പറ്റൂ.
0: ഒരു കായിക പരിശീലകൻ എന്ന നിലയിൽ, ഒരു അത്ലറ്റിക് കോച്ച് എന്നുള്ള നിലയിൽ മാതാപിതാക്കളോടും കുട്ടികളോടും സാറിന് എന്താണ് ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്?
1: നിങ്ങളുടെ കുട്ടികളുടെ, അതായത് ഒരു പാരന്റ് എന്നുള്ളത് നിങ്ങളുടെ കുട്ടികളുടെ ടാലന്റ് എന്താണെന്ന് ഒരു പാരന്റിനെ കൊണ്ട് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു ട്രയാംഗിൾ മൂവ്മെന്റ് ആണ്. കുട്ടിയുടെ ബന്ധം നടക്കുന്നത് വീട്, സ്കൂള്, കളിക്കളം, ഈ മൂന്നുമായിട്ടുള്ള ഒരു ട്രയാംഗിൾ ഒരു മൂവ്മെന്റിൽ പാരന്റ്സും ടീച്ചേഴ്സും കുട്ടിയും കോച്ചും ഇവർ വന്നിട്ട് നല്ല

0: ബന്ധത്തിലുണ്ടായിരിക്കണം, ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും അറിയണം, ആ ഡെവലപ്മെന്റ് അറിയണം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ പാരന്റ്സിനെക്കാളും നന്നായി അറിയുന്നത് അധ്യാപകർക്കാലം നന്നായി അറിയുന്നത് അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്പോർട്സിൽ വരുമ്പോഴാണ്, അപ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ വന്നിട്ട് കുട്ടികളെ നന്നായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ചുറ്റുപാടുകൊണ്ടാണ്. മരുന്ന് ഡ്രഗ്സ് എന്ന് പറയുന്നതാണ്. ഞാൻ പറയുന്നത് കായികമാണ് എൻ്റെ മരുന്ന്, കളിയാണ് എൻ്റെ മരുന്ന്, സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സ് ഈസ് മൈ മെഡിസിൻ, സ്പോർട്സ് ഈസ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഡ്രഗ്സിനായിരുന്നാലും ശരി, ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു കില്ലിംഗ് മെഡിസിൻ ആണ്, അത് ആരോഗ്യം നല്ലതല്ല. മെഡിസിൻ ഉപയോഗിക്കുന്ന ഉള്ളി ആരോഗ്യ സംരക്ഷണത്തിനാണ്, അസുഖത്തിനാണ് മെഡിസിൻ ഉപയോഗിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പ്രോട്ടീനിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, കിഡ്നി ഫെയിലറിനായിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങും ബോക്സിങ് അതുകഴിഞ്ഞിട്ട് പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെ എടുത്ത് ഒരുപാട് പ്രോട്ടീൻ ആവശ്യം പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പേരൻസിനടുത്ത് നിങ്ങളുടെ കുട്ടിയെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, അവൻ എന്തിനാണ് അഭിരുചിയുള്ളതെന്ന്. അത് പഠിക്കാത്ത കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവന് വഴക്ക് പറയാണ്ട് അവൻ്റെ എൻബോൺ ടാലൻറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഒരുപക്ഷേ അക്കാഡമിക് എക്സലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്പോർട്സിൽ ഇല്ല, സ്പോർട്സിൽ വന്നെങ്കിൽ അവന് വേറെ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും. ഇപ്പം മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ സ്കൂളുകളിൽ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഗവൺമെൻറ് അതുകൊണ്ട് ഒരു മുൻകൈ എടുക്കുന്നുണ്ട്. സ്പോർട്സിൽ വന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്പോർട്സ് എന്ന് ഒരു തപസ്യാണ്. ഞാൻ കാണുന്നത് എൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ദേവാലയം. ഞാൻ എൻ്റെ കുട്ടികളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് വരിക, പോവുക, വേറൊന്നും നോക്കണ്ട. സ്പോർട്സ് തന്നെയാണ് എന്റെ വീക്ക്നസ്.
1: വേനലവധിക്കാല കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം ആകാശവാണിയോട് പങ്കുവച്ചതിൽ വളരെയധികം നന്ദി.
0: താങ്ക് യു സോ മച്ച് എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി.
2: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ചില പാട്ടുകൾ ഒരാളിലേക്കോ ഒരു സ്ഥലത്തേക്കോ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളിലേക്കോ നമ്മളെ കൊണ്ടുപോകുന്നു. അങ്ങനെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഗാനങ്ങളുമായി എത്തുകയാണ് ഹൃദയരാഗങ്ങൾ. ഇന്ന് ഹൃദയരാഗത്തിൽ ആദ്യം നാളെ വിവാഹിതരാകുന്ന പ്രിയ കൂട്ടുകാരായ രവി കെ അപ്പുവിനും ഹർഷയ്ക്കും വേണ്ടി പീറ്റർ പി ജോൺ കടുത്തുരുത്തി ആവശ്യപ്പെടുന്ന ഗാനമാണ്. ചിത്രം നീലഗിരി, പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന്. രചന പി കെ ഗോപി, സംഗീതം കീരവാണി. രവി കെ അപ്പുവിനും ഹർഷയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. ഗാനം ഇതാ.

രാജു തുറവൂരിൻ്റെ ഇഷ്ടഗാനം ഇനി കേൾക്കാം. ചിത്രം സൊസൈറ്റി ലേഡി, പാടിയത് യേശുദാസ്. ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ഈണം നൽകിയത് കെ ജെ ജോയി.

പൂഞ്ഞാർ അടിവാരത്തു നിന്നും ആതിര ഇങ്ങനെ എഴുതുന്നു, ഹായ് ഹൃദയരാഗമേ, ഹൃദയത്തിൽ തൊടുന്ന ഗാനം തന്നെ കേൾക്കാൻ ഒരു മോഹം. ചിത്രം തെരുവുഗീതം, ഗായകൻ യേശുദാസ്. രചന വിച്ചു തിരുമല, സംഗീതം ജയവിജയ. ഹൃദയത്തിൽ തൊടുന്ന, ഹൃദയം ഒരു ദേവാലയം എന്ന ആ ഗാനം തന്നെ നമുക്ക് കേൾക്കാം.

ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടിയിൽ ഇനി ക്ഷണക്കത്തയ നക്ഷത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്പുറം, സംഗീതം ശരത്. ഹൃദയരാഗത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കുമായി ഈ ഗാനം ആവശ്യപ്പെടുന്നു സെബീന മതിലകം.

തിരുവാങ്കുളത്തു നിന്നും ലീപ പുരുഷോത്തമൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യമൃഗമെന്ന ചിത്രത്തിലെ അജന്ത ശില്പങ്ങളിൽ എന്ന ഗാനം. ഈ ഗാനം പാടിയത് ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന്, രചന പാപ്പനും കൂടി ലക്ഷ്മണൻ, സംഗീതം കെ ജെ ജോയ്.

ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മകൾ വിഷ്ണുപ്രിയയ്ക്ക് വേണ്ടി ആനന്ദൻ തിലാനൂർ ആവശ്യപ്പെടുന്ന ഗാനം ഹൃദയരാഗത്തിലൂടെ ഇനി കേൾക്കാം. ചിത്രം പിൻഗാമി, പാടിയത് ചിത്ര. രചന കൈതപ്പുറം, സംഗീതം ജോൺസൺ. വിഷ്ണുപ്രിയയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം ഇതാ.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഹൃദയരാഗങ്ങൾ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭാശംസകൾ. അല്പസമയത്തിനകം ദേശീയ സംഗീത പരിപാടികൾക്കും ഡൽഹിയിലേക്ക്.

0: tournament. And with that, we end this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 3:55 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.

സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 3:55 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.